ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:20. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവശം 1948, വൈശാഖം 20, കൊല്ലവശം 1201, മേടം 27, 2026 മെയ് 10 ഞായറാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി.
1: ഒരു സെൻബുത്ത കഥ പോലെ, ഹൈക്ക് പോലെ ലളിതവും ദീപ്തവുമായിരുന്നു ഇ എഫ് ഷുമാക്കറിന്റെ ജീവിത ദർശനം. വലിയ സാങ്കേതിക വിദ്യകളുടെയും വലിയ വ്യവസായങ്ങളുടെയും വലിയ കിടമത്സരങ്ങളുടെയും കാലത്ത് ചെറുതാണ് സുന്ദരമെന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്ന പ്രതിഭ, ജീവിതത്തെയും എഴുത്തിനെയും ബദൽ യാഥാർത്ഥ്യങ്ങളുടെ മാനിഫെസ്റ്റോയാക്കി മാറ്റിയ മഹാനായിരുന്നു അദ്ദേഹം. പാരിസ്ഥിതിക വിവേകത്തിനും ചെറുതിൻ്റെ സൗന്ദര്യത്തിലുമൂന്നിയ സാമൂഹിക സാമ്പത്തിക ക്രമത്തിനും അടിത്തറയിട്ട സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, എ സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ് ആസ് ഈ പീപ്പിൾ മാറ്റേഡ് എന്ന പ്രവചനാത്മകമായ കൃതിയാകട്ടെ കൂടുതൽ പ്രസക്തമായി വരികയാണ്. ബുദ്ധനോ ഗാന്ധിജിയോ 1960കളിലോ 1970കളിലോ ജീവിച്ചിരുന്നെങ്കിൽ എഴുതുമായിരുന്ന പുസ്തകമായിരുന്നു അത്. അസാധാരണമായ ആർജവവും ഉൾക്കാഴ്ചയും നിറഞ്ഞതായിരുന്നു അത്. രണ്ടാം ലോകമഹായുദ്ധാനന്തരം ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച 100 പുസ്തകങ്ങൾ ടൈംസ് ലിറ്റററി സപ്ലിമെൻ്റ് തിരഞ്ഞെടുത്തപ്പോൾ ആ പട്ടികയിൽ സ്മോൾ ഈസ് ബ്യൂട്ടിഫുള്ളും ഇടം പിടിച്ചിരുന്നു. വികസനത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ പൊളിച്ചെഴുതുകയായിരുന്നു ഏണസ്റ്റ് ഫെഡറിക് ഷുമാക്കർ. സമ്പത്തിൻ്റെ വൻതോതിലുള്ള കുന്നുകൂടലിനും പരിസ്ഥിതിക്ക് വിനാശകരമാകുന്ന ഉൽപ്പാദനത്തിനും എതിരായിരുന്നു അദ്ദേഹം. 1911 ജർമ്മനിയിലെ ബോണിലായിരുന്നു ഷുമാക്കർ ജനിച്ചത്. ബോണിലും ബെർലിനിലും പഠിച്ചു. പിന്നീട് റോഡ്സ് സ്കോളറായി ഓക്സ്ഫോർഡിലെ ന്യൂ കോളേജിലെത്തിയ അദ്ദേഹം അതിനുശേഷം കൊളംബിയ സർവകലാശാലയിലും ഉപരിപഠനം നടത്തി. ഷുമാക്കർ

0: എഴുതിയ ഒരു പ്രബന്ധം ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന കെയ്ൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ നിരീക്ഷണങ്ങളുടെ മൗലികത മനസ്സിലാക്കിയ കെയ്ൻസ് ഷുമാക്കറുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയത്. യുദ്ധാനന്തര ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കെയ്ൻസ് പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. കെയ്ൻസിൻ്റെ ആശയഗതികളെപ്പോലും ആഴത്തിൽ സ്വാധീനിക്കാൻ ഷുമാക്കറിനായി. വികസനത്തിൻ്റെ പടിഞ്ഞാറൻ പാഠങ്ങൾ പഠിച്ച് പുരോഗതി നേടേണ്ടത് എങ്ങനെയെന്ന് ബർമ്മക്കാരെ പഠിപ്പിക്കാൻ പോയ ആൾ അവിടെ നിന്ന് സ്വയം പഠിക്കുകയായിരുന്നു. ബുദ്ധിസ്റ്റ് ഇക്കണോമിക്സ് എന്ന ഷുമാക്കറിൻ്റെ പ്രയോഗത്തിൽ ആ ദർശനങ്ങളുടെ സാരം മുഴുവനുമുണ്ട്. അഹിംസാപരമായ ജൈവികമായ വികസന സങ്കല്പത്തിനായുള്ള ശിലയിടൽ നടന്നത് ബർമ്മയിൽ വെച്ചാണ്. പൗരസ്ത്യ ചിന്തകൾ പിന്തിരിപ്പനും അപ്രസക്തവുമാണെന്ന് കരുതിയിരുന്നവർക്കുള്ള മറുപടിയായിരുന്നു ഷുമാക്കർ രൂപപ്പെടുത്തിയ ബദൽ സാമ്പത്തിക ശാസ്ത്രം. ചെറുപ്പത്തിലെ യുക്തിവാദിയായിരുന്ന ഷുമാക്കറിൻ്റെ പിൽക്കാല ജീവിത ദർശനങ്ങൾ മഹാത്മാഗാന്ധി എക്കാലത്തും വലിയ പ്രചോദനമായിരുന്നു. പീപ്പിൾസ് ഇക്കണോമിസ്റ്റ് എന്നാണ് ഗാന്ധിജിയെ ഷുമാക്കർ വിശേഷിപ്പിച്ചത്. ഭൗതികവാദത്തിലൂന്നിയ പാശ്ചാത്യ വികസന സങ്കല്പനങ്ങൾക്കുള്ള ബദലായാണ് ഗാന്ധിയൻ ദർശനങ്ങളെ അദ്ദേഹം കണ്ടത്. ഗാന്ധിജിയിൽ ലോകത്തിൻ്റെ നിലവിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ഈ സാമ്പത്തിക ചിന്തകൻ. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളുടെ വ്യാപനം ലക്ഷ്യമിട്ട് ഷുമാക്കർ ഇൻ്റർമീഡിയറ്റ് ടെക്നോളജി ഗ്രൂപ്പുണ്ടാക്കി. ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ലോകമെന്നെങ്ങും അദ്ദേഹം സഞ്ചരിച്ചു. സാമ്പത്തിക വിഷാദവും യുദ്ധക്കെടുതികളും ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക വിനാശവും പെരുകിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത്, ചെറുതാണ് സുന്ദരമെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത്, ഷുമാക്കറിനെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് മരണമുണ്ടാവുകയില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യായയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലായിരുന്നു പരീക്ഷണം. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തുടക്കാനാവും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയം. ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിനാണ് ഗുജറാത്ത് തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലിയിൽ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ സത്യമയുടെ എന്ന കവിത, കലാപനം സ്മിത പി മേനോൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ചുറ്റുവട്ടം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ് ഹാൾ. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം. 7:20 അപൂർവ ഗാനം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് കേര സമൃദ്ധി വിളിച്ചെന്ന്, ഒപ്പം വിനീസിയ ബാത്ര. 7:20

കേരളത്തിന് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപ്രാഗ സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ സെന്റർ കോഴിക്കോട് അവതരിപ്പിക്കുന്നു കരിയർ കേസ്. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാക്കർ പാദരക്ഷകൾ സമർപ്പിക്കുന്നു ഓർമ്മച്ചപ്പ്. എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന കെ വി ശബരിമണി. 9:02 ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ്, വി എം സുഹറ പങ്കെടുക്കുന്നു. 9:30 നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫാറൂഖ് കിഞ്ചന വർത്തമാനം, തുടർന്ന് മെയിൽ ബോക്സ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട. കൊള്ളത്തറ കാലിക്കറ്റ് ഓർഫനേജ് എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:02 ക്രസൻ ബിൽഡേഴ്സ് ദിൽസേ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ

വാഴ്ചയൊഴിഞ്ഞൊരു തമ്പുരാനായി വായ്ത്തല പോയി പോയ കത്തി പോലെ ഭ്രഷ്ടനായി തീർന്നു പോൽ പാവമയ്യോ മറ്റൊരു

0: സത്യം വെൺകുടക്കീഴിൽ അമർന്ന സത്യം.
1: നിങ്ങൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ സത്യമെവിടെ എന്ന കവിത. ആലപിച്ചത് സ്മിത പി മേനോൻ.
2: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത്, സ്മൃതി മധുരത്തിൽ അഭിനിവേശം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം തൃഷ്ണ എന്ന ചിത്രത്തിൽ നിന്ന്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ നഖങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പരിപാടികളിലേക്ക്. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻസ് മ്യൂസിയം 3D തിയേറ്ററിൽ IEE FFK സ്വതന്ത്ര ചലച്ചിത്രമേള രാവിലെ 9:00. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ഖാദി സമ്മർക്കുൾ മേള 9:00. 10:00 എരഞ്ഞിപ്പലം വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയിൽ വേനൽ കനവുകൾ കുട്ടികൾക്കായി സൗജന്യ അവധിക്കാല ക്യാമ്പ്. തളി ശ്രുതിലയം സംഗീത വിദ്യാലയം ത്രിമൂർത്തി സംഗീതോത്സവം ഉദ്ഘാടനം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ 9:00. വൈകിട്ട് 6:00 സംഗീത കച്ചേരി. കണ്ടംകുളം ജൂബിലി ഹാളിൽ സലഫി സെന്റർ സംഗമവും അവാർഡ് വിതരണവും ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ 10:00. വൈകിട്ട് 4:30 സാംസ്കാരിക അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ജസ്റ്റിസ് ബി കമാൽ പാഷ. മൈത്ര ഹോസ്പിറ്റലിൽ 9:30 സൗജന്യ ജനറൽ സർജറി മെഡിക്കൽ ക്യാമ്പ്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
4: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
5: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
3: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
6: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM. സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
11: ആകാശവാണി 103.6 RFM. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
0: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: 234 അംഗ നിയമസഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. വി സി കെ, ഐഒഎംഎൽ പാർട്ടികളുടെ രണ്ടു വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സി പി ഐ, സി പി ഐ എം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡി എം കെയും ഡി എം കെയുമാണ് തമിഴ്നാട് മാറിമാറി ഭരിച്ചത്.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു.

അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. അഞ്ചാം തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. NDA ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. PM ജീവൻ ജ്യോതി ബീമാ യോജന, PM സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. PM ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDO ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി A. അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SC നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ്

എഫ്സി കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് എഫ് സിയോട് ഒരു ഗോളിന് തോറ്റു. 13 പോയിന്റുമായി ഗോകുലം അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും സിപിഐഎം നേതാവുമായ കെ കെ അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് ബി എസ് എൻ എൽ ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സി എം അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമന്ധാംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ്സ് കൈതപ്രം

പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമന്ധംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റെന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കടന്നു പോകുന്ന യാത്രാവണ്ടികളിൽ 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി 1 മണിക്കൂറിലധികം വൈകി ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയിക്കുന്നു. മറ്റു വണ്ടികൾ, യാത്രാവണ്ടികൾ സമയക്രമം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണം 1 ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 13,965 രൂപയും 1 പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയിലാണ് വ്യാപാരം അവസാനിച്ചത്. വെളിച്ചെണ്ണ കിൻഡലിന് 25,500 രൂപ, കൊപ്പറ എടുത്തുപടി 14,600, കുരുമുളക് നാടൻ 66,000, ചേട്ടൻ 67,500, വയനാടൻ 68,500 എന്നിങ്ങനെയാണ് മറ്റ് വില നിലവാരങ്ങൾ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: സുഡാനി ഫ്രം നൈജീരിയ എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധേയനായ സക്കറിയ മുഹമ്മദ് സംവിധാനം ചെയ്ത ഹലാൽ ലവ് സ്റ്റോറിയിൽ നിന്ന് ഒരു ഗാനം. ഗാനരചന അൻവർ അലി, സംഗീതം ബിജിപാൽ, പാടിയത് സൗമ്യ രാമകൃഷ്ണൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
4: ഒക്ടോബർ 11 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മുമ്പായി ഫോണിലൂടെ ഏത് സന്ദേശം ഒഴുകി വരരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നുവോ ആ സന്ദേശം എത്തി. ഞാൻ എൻ്റെ നാൽവഴിത്താളിൽ ഇപ്രകാരം വേദനയോടെ കുറിച്ചിട്ടു: നെടുമുടി വേണു, ഇനി ഇല്ല.
3: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
4: ഒരുപാട് ഒരുപാട് വർഷങ്ങളുടെ, 4 പതിറ്റാണ്ടിലേറെ കാലഘട്ടത്തിൻ്റെ അവസരങ്ങൾക്കതീതമായി, ഊഴങ്ങൾക്കതീതമായി, വ്യക്തി താല്പര്യങ്ങൾക്കതീതമായി ഹൃദയം കൊണ്ട് ഹൃദയത്തെ അറിഞ്ഞിരുന്ന, ആശ്ലേഷിച്ചിരുന്ന ഒരു നല്ല ബന്ധത്തിന് കാലം ഒരു അർദ്ധ വിരാമം കുറിക്കുകയായിരുന്നു. വേണുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ

ആദ്യം പരിചയപ്പെട്ട നിമിഷം, പിന്നീട് ഇണങ്ങിയും പിണങ്ങിയും തമ്മിൽ തല്ലുകൂടിയും പരസ്പരം കെട്ടിപ്പിടിച്ചും ചെലവഴിച്ച ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ. ആഹ്ലാദവാനായിരുന്നു വേണു എന്ന് പ്രസരിപ്പോടുകൂടി മാത്രമാണ് അദ്ദേഹം വേദനകളെ പോലും പുലുകിയിരുന്നതെന്ന് ആ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ഓതി തന്നിരുന്നു. രോഗാവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നത് വേണുവിന് ആഹ്ലാദകരമായ ഒരു കാര്യമായിരുന്നില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ വല്ലപ്പോഴും വേണു പൊട്ടും പൊടിയുമായി നൽകുന്ന ചില സൂചനകൾക്കപ്പുറത്ത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുവാനും നിന്നിരുന്നില്ല. രണ്ടാഴ്ച കൂടുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടാകാം ഇങ്ങോട്ടാകാം, ഉച്ചരങ്ങൾ പറയും. ചിലപ്പോൾ പറയും കഴിഞ്ഞ ആഴ്ച വിളിക്കാൻ പറ്റിയില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കയറി. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇടയ്ക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോഴൊക്കെ ഒന്ന് ഓവറോൾ ചെയ്യേണ്ടി വരും, ചെറിയ പാച്ച് വർക്ക് വേണ്ടി വരും. ഒരു സർജറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒന്നുകൂടെ വേണ്ടി വരും, അതൊക്കെ അങ്ങനെ കിടക്കും. അട്ടെ, എങ്ങനെയുണ്ട് മകളുടെ കാര്യം, കൊച്ചുമകളുടെ കാര്യം? നിമിഷാർത്ഥം കൊണ്ട് പുള്ളിയെ വിഷയം മാറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനുള്ള സർജറി ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. കടവ് വിട്ട് അക്കരയ്ക്ക് കയറേറ്റത്തിൻ്റെ മേലുള്ള നിയന്ത്രണം വിട്ട് നൗക ഒഴുകുന്നു എന്ന സത്യം. എങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇത്ര പെട്ടെന്നാവരുതേ എന്ന് മനസ്സിൻ്റെ ഒരു കോണ് കൊണ്ട് എന്നും ആഗ്രഹിച്ചു പോകുന്നു. അഭിനയം വേണുവിന് ജന്മസിദ്ധമാണ്. അതിനേക്കാളേറെ വേണു ജനിക്കുന്നതിന് മുമ്പേ താളത്തിൻ്റെ തൊട്ടിൽ വേണുവിനായി ഒരുക്കപ്പെട്ടിരുന്നു. താളതൊടികളുടെ താരാട്ടുപാട്ടേറ്റാണ് വേണു ചുവട് വെച്ച് വളർന്നത്. ആൺമക്കളുള്ള വീട്ടിൽ വേണുവിനെ ഒരു പെൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. വേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാല്യനാളുകളിൽ മുടി നീട്ടി വളർത്തി റിബണിട്ട് പിന്നി കെട്ടുമായിരുന്നു അമ്മയും മറ്റുള്ളവരുമെന്ന്. ഒരു പെൺകുട്ടിയെ പോലെയാണ് വേണുവിനെ അവർ കണ്ടിരുന്നതും താലോലിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ വേണു കലയുടെ അരങ്ങിലേക്ക് കാലം എടുത്ത് നിവർത്തിച്ച് എന്താണ് പറയുക, സാഫല്യത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച ഒരു കണ്ടെത്തലായി മാറി. ബാല്യകൗമാരങ്ങൾ താണ്ടി കോളേജ് വിദ്യാർത്ഥിയായി വരുമ്പോഴേക്കും അഭിനയത്തിൻ്റെ വഴിയിലൂടെ കൂടി, അതും അനുകരണാഭിനയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചുവടുകൾ വെച്ചത്. അവിടെ നിന്ന് എവിടെയോ എപ്പോഴോ വേണുവിനെയും ആത്മമിത്രമായ ഫാസിലിനെയും കാവാലം നാരായണ പണിക്കർ കണ്ടെടുക്കുകയായിരുന്നു, വീണ്ടെടുക്കുകയായിരുന്നു. ആദ്യമൊക്കെ കാവാലത്തിൻ്റെ നാടകത്തിൻ്റെ രീതി സമ്പ്രദായങ്ങളുടെ മുമ്പിൽ അമ്പരന്ന് തന്നിരുന്നുവെന്ന് വേണു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാവാലത്തിൻ്റെ ആന്തരികതയിലെ താളതുടികളെ വിളിച്ചു നടത്തുന്ന നാടക പരിരംഭണം വേണുവിനെ ഉഴുതുമറിച്ച് മറ്റൊരു വേണുവിന് ഉദയം നൽകുകയായിരുന്നു. അവിടം തൊട്ട് കാവാലത്തിൻ്റെ താളതുടിക്ക് മാത്സര്യബുദ്ധിയോടുകൂടി എതിർതാളം ശ്രുതി ചേർത്ത് കൊട്ടുവാൻ കഴിയുന്ന ഒരാളായി വേണു മാറി. കാവാലം വേണുവിന് അലങ്കാരമായോ വേണു കാവാലത്തിന് അലങ്കാരമായോ എന്നുള്ളത് അവർക്കിടയിൽ ഒരിക്കലും ഉരതേച്ച് നോക്കാൻ മെനക്കെട്ടിട്ടില്ലാത്തൊരു സത്യം. നാടകവഴിയിലൂടെയാണ് വേണുവിനെ കാവാലം കണ്ടെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോയത്. അവിടെ നിത്യനിർദ്ധാരങ്ങൾക്ക് വേണ്ടി കലാകൗമുദിയുടെ ഒരു ലേഖകൻ്റെ ഒരു പദവി കാവാലവും അരവിന്ദനും കൂടി ചോദിച്ചു വാങ്ങി. ലേഖകൻ എന്ന നിലയിൽ വേണു സിനിമാ രംഗത്തുള്ള ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടു. തിരുവനന്തപുരത്തെ നികുഞ്ചം എന്ന് പറയുന്ന ജോയിൻ്റ് കലാകാരന്മാരുടെ ഒത്തുചേരൽ കേന്ദ്രമായിരുന്നു. ഭരതൻ കുറച്ചു നാൾ അവിടെ താമസിച്ചുകൊണ്ട് ശില്പം തീർത്തിരുന്നു. അവിടെ പതിവ് സന്ദർശകരായിരുന്നു കടമ്പനിട്ട, അരവിന്ദൻ, അരുഗോപാലകൃഷ്ണൻ, പത്മരാജൻ, ഗോപി, അങ്ങനെ പലരും. അവിടെ വെച്ചുണ്ടായ ഒരു കൗതുകം, ആ കൗതുകം വളർന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഇവൻ തനിക്ക് അവകാശപ്പെട്ടവനാണ്, തൻ്റെ മാധ്യമത്തിന് ഇണങ്ങുന്നവനാണെന്ന കണ്ടെത്തൽ രണ്ടുപേരുടെ മനസ്സിൽ ഒരേ സമയം അങ്കുരിച്ചു. അവർ ആത്മസുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് അത് പരസ്പരം പങ്കിട്ടു. അരവിന്ദനും ഭരതനുമായിരുന്നു അവർ. വേണുവിൻ്റെ ചലച്ചിത്ര പ്രവേശത്തിന് അങ്ങനെ പ്രാരംഭം കുറിക്കപ്പെട്ടു. അരവിന്ദൻ്റെ തമ്പിൽ, അരവിന്ദൻ്റെ കൂട്ടാളിയായി കൂടെ ചേർന്ന നെടുമുടി വേണു ഞരളത്ത് രാമപതുവാലിനോടൊപ്പം ഏതാനും നിമിഷങ്ങൾ വെള്ളിത്തെറിയിൽ പ്രത്യക്ഷമായി തമ്പ് എന്ന ചിത്രത്തിലൂടെ. അത് തൻ്റെ ജീവിതത്തിലെ കലാസബരിയുടെ മറ്റൊരു തമ്പായും വേണു മനസ്സിൽ ആവാഹിച്ചെടുക്കുകയും പിന്നീട് താമസിക്കുന്ന വീടിന് തമ്പ് എന്ന് പേരിടുകയും ചെയ്തു. തൊട്ട് ചേർന്നാണ് ഭരതൻ്റെ ആരംഭം വന്നത്. കമലഹാസൻ അഭിനയിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്ന ഒരു കഥാപാത്രം, അതിൽ പ്രായോഗികമായ ചില പ്രയാസങ്ങൾ വന്നുവിട്ടപ്പോൾ ഭരതൻ നെടുമുടി വേണുവിനെ കയ്യേൽപ്പിക്കുകയായിരുന്നു. വേണുവിന് പോലും അത്ഭുതം തോന്നാമെന്ന വിധത്തിലുള്ള ഒരു പകർന്നാട്ടമായി ആരവത്തിലേത്. ആരവം കഴിഞ്ഞപ്പോൾ തകര വന്നു. ചെല്ലപ്പനാശാരി മലയാളികളുടെ മനസ്സിലെ സ്ഥിരം കഥാപാത്രമായി പ്രതിഷ്ഠ നേടി. തൊട്ടു പുറമെയാണ് ഭരതനോടൊപ്പം ഞാൻ ഇടചേർന്ന
ശ്യാമരം വരുന്നത്.

ചാമരത്തിലെ ഫാദർ നെടുമുടിയാണ് വേണുവിന് ആദ്യമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചലച്ചിത്ര ബഹുമതി നേടിക്കൊടുക്കുന്നത്. ഏറെ വൈകാതെ മോഹൻ ഞാനുമായുള്ള സഹവർത്തത്തിൽ സൃഷ്ടിച്ച വിടപറയും മുമ്പേ വന്നു. ചാമരത്തിലൂടെ തകരയിലൂടെ ജനങ്ങളുടെ പ്രിയങ്കരനായ നടനായി മാറിയിരുന്ന നെടുമുടി വേണു വിടപറയും മുംബൈയിലൂടെ മലയാളത്തിലെ സൂപ്പർ താരമായി മാറി. ഈ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മരുത് എന്ന വെടിക്കാരൻ കഥാപാത്രം ആരവത്തിൽ, ചെലപ്പനാശാരി എന്ന പച്ച ഗ്രാമീണനായ ഏഷണിക്കാരനായ കഥാപാത്രം തകരയിൽ, നിക്സൺ കോളേജിലെ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ എംബ്രാസ്മെൻറ്റുമായി നടന്നു നീങ്ങുന്ന ഫാദർ നെടുമുടി ചാമരത്തിൽ, കാലം എഴുതിവെച്ച വിധിയുടെ മനത്തുമ്പിലേക്ക് പ്രപഞ്ചത്തെ നോക്കി അലിവോടെ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന വിടമറയും മുംബൈയിലെ സേവർ, ഈ കഥാപാത്രങ്ങൾക്കിടയിലുള്ള വൈവിധ്യം, ഒരു നടൻ തന്നെയാണ് ഈ വേഷങ്ങളെല്ലാം ആടിയതെന്ന് അത്ഭുതത്തോടെ മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള പാത്രാവിഷ്കാര ചാതുര്യം. വേണു പതിവ് രീതികളിലുള്ള അഭിനയ ശൈലിയല്ല പിന്തുടർന്നത്. സ്വയം എഴുന്നു നിന്ന് തൻ്റെ ശരീരഭാഷയുടെയും മറ്റ് യശോധവളിമയുടെയും സത്തയിലേക്ക് കഥാപാത്രത്തെ നിവേശിപ്പിച്ച് അവിടെ നിന്നുകൊണ്ട് കഥാപാത്രങ്ങൾ വ്യാഖ്യാനിച്ചു തരുന്ന നടന്മാർക്കിടയിൽ വേണു വേറിട്ട് നിന്നു. വേണു കഥാപാത്രത്തിൻ്റെ സംസ്കൃതിയിലേക്ക്, കഥയുടെ സംസ്കൃതിയിലേക്ക് ആദ്യം ഇഴുകിച്ചേരുമായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരുവനാകുമായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ കഥാപാത്രം ഉണർന്നു നിൽക്കുന്നത് എന്ന് കണ്ട് അതിസൂക്ഷ്മാംശങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ഭാവചലനങ്ങളെ, ആന്തരികതയിലും ബാഹ്യതലത്തിലുമുള്ള എല്ലാ ചലനങ്ങളെയും ആവാഹിച്ച് ഉൾച്ചേർത്തുകൊണ്ട് സ്വകീയമായ ഒരു വ്യാഖ്യാനം അതിന് നൽകിക്കൊണ്ട് ഭാവുകത്വത്തിൻ്റെ പുതിയ മാനങ്ങൾ തീർത്തുകൊണ്ട് ആൾക്കൂട്ടത്തിൽ ഒരുവനായി നിന്ന് അവർക്കിടയിൽ നിന്നുകൊണ്ട് കഥാപാത്ര വ്യാഖ്യാനം നിർവർത്തിച്ചു പോന്നു. ആ വ്യാഖ്യാനം ഒരു സഹരചനയ്ക്ക് തുല്യം ഉദാത്തമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. അങ്ങനെ അഭിനയിക്കാൻ കഴിയുന്ന നടന്മാരുടെ തലമുറ ഏതാണ്ട് അന്യം നിന്ന് വരികയാണ്. ആ സരണിയിലെ അവസാനത്തെ കണ്ണുകളിൽ ഒന്നാണ് വേണുവിൻ്റെ ഈ മരണത്തോടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതൊരു വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിയേണ്ടി വരുന്നത് ഈ പറഞ്ഞ വാചകത്തോട് ചേർത്ത് താരതമ്യ തലത്തിൽ നമ്മൾ വേണുവിൻ്റെ അഭിനയ ജീവിതത്തെ ഒന്ന് പിന്തുടർന്ന് നോക്കുമ്പോഴാണ്. വേണുവിനെ രണ്ട് വലിയ ആരാധകർ, ഇന്ത്യ മുഴുവൻ ആദരപൂർവം നമസ്കരിക്കുന്ന രണ്ട് വലിയ അഭിനയ പ്രതിഭകൾ വേണുവിൻ്റെ ആരാധകരായിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ശിവാജി ഗണേശനാണ്. അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത്താഴ വിരുന്നിന് ക്ഷണിച്ചു. വേണുവായിരുന്നു മുഖ്യാതിഥി. മോഹൻലാലുണ്ട്, ഞാനുണ്ട്, നിർമ്മാതാവ് വി ബി കെ മേനോണ്ട്, ഒന്നോ രണ്ടോ പേർ വേറെയുമുണ്ട്. അവിടെ ആ വീട്ടിൽ രാജോചിതമായ സ്വീകരണമാണ് നെടുമുടി വേണുവിന് വേണ്ടി ഒരുക്കപ്പെട്ടത്. ശിവാജിയുടെ മകൻ അന്ന് അദ്ദേഹം തമിഴിലെ വലിയ താരമാണ്. പ്രഭു അടക്കമുള്ള ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുമുണ്ട്. ശിവാജി ഗണേശൻ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള സ്വകാര്യ വിരുന്ന് മുറിയിൽ ഇരുന്നു കൊണ്ട് വേണുവിനെയും മോഹൻലാലിനെയും എന്നെയും അടുത്ത് ചേർത്ത് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ വീട്ടിലിപ്പോൾ 63 പേർ താമസിക്കുന്നുണ്ട്. 150 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള വീടാണിത്. ഈ 63 പേർക്കിടയിൽ ഒരു ഹിതപരിശോധനയിലൂടെ ഏറ്റവും നല്ല നടൻ ആര് എന്ന് അന്വേഷിച്ചാൽ ഉറപ്പായും ഞാൻ പറയുന്നു എന്നേക്കാൾ 2 വോട്ട് കൂടുതൽ നെടുമുടി വേണുവിനാണ് ലഭിക്കുക. അപ്പോൾ ഒരു കുസൃതിയോടുകൂടി ഞാൻ ചോദിച്ചു, അപ്പോൾ ശിവജി സാർ അങ്ങയുടെ മകൻ പ്രഭുവിനെ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, അവൻ ഞങ്ങളോട് മത്സരിക്കാൻ നിന്നാൽ അവന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. അത് കേട്ട് ഏറ്റവും ഉറക്കെ ചിരിച്ചുകൊണ്ട് കൈകൂപ്പി തൊഴുതത് പ്രഭുവായിരുന്നു. അത്രത്തോളം വേണുവിനെ അദ്ദേഹം ആദരിച്ചിരുന്നു. ഞാൻ നെടുമുടി വേണുവിൻ്റെ ഫാനാണ് എന്ന് പരസ്യമായി പറയുന്നതിൽ അദ്ദേഹം അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു നടൻ കമലഹാസനാണ്. കമലഹാസൻ നായക വേഷത്തിൽ അഭിനയിച്ച മണിരത്നത്തിൻ്റെ നായകൻ എന്ന കഥയിലെ ഒരു മുഖ്യ കഥാപാത്രത്തിന് നെടുമുടി വേണുവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ചെന്നില്ല. പരിപാവസരത്തിൽ കമലഹാസൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ വലിയ കൂട്ടുകാരനല്ലേ, ആ വേണുവിനെ നിങ്ങളൊന്ന് ഉപദേശിക്കൂ. മലയാളത്തിൽ തുറന്നുകൊണ്ട് ഇനി ആൾക്ക് പുതുതായിട്ട് ഒന്നും ചെയ്യാനില്ല. ആളെ എല്ലാ വിധത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അയാൾ തമിഴിലേക്ക് വരട്ടെ, ഞാനുണ്ട് അയാളുടെ അകമ്പടി സേവകനായിട്ട് കൂടെ നിൽക്കാൻ. തമിഴിലും തെലുങ്കിലും അയാൾ എന്ത് കാണിച്ചാലും അതിവിടെ പുതുമ നിറഞ്ഞ അത്ഭുതമായിരിക്കും. അടുത്തൊരു ഊഴത്തിന് അയാൾക്ക് വേണ്ടി ഇവിടെ ഞാൻ വേദി ഒരുക്കി വയ്ക്കാം. അങ്ങനെ വേണുവിനെ കമലഹാസൻ്റെ പരിഭവം ഞാൻ അറിയിച്ചു. കമലഹാസൻ ഇന്ത്യൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ നെടുമുടി വേണുവിനെ ആനയിച്ച് തന്നോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വേഷത്തിൽ നിവേശിപ്പിച്ചു, അഭിനയിപ്പിച്ചു. അത് വളരെ ശ്രേഷ്ഠമെന്ന് ചിത്രം കണ്ടവർ വിലയിരുത്തി. ഇന്ത്യൻ 2 ഭാഗം എടുക്കുമ്പോഴും അതിൽ നെടുമുടി വേണം എന്ന് കമലഹാസൻ ആഗ്രഹിച്ചിരുന്നു. അടുത്തിടയ്ക്ക് വേണു ഡോക്ടർ പ്രഭ ഒരുക്കിയ ഒരു സംസ്കൃത ചിത്രത്തിൽ

0: അഭിനയിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ എൻട്രിയായി വന്ന ആ ചിത്രം കണ്ട ജൂറി അംഗങ്ങളിൽ ഒരാൾ എന്നോട് പറഞ്ഞത്, ഇത്ര കൃത്യതയോടുകൂടി അനുപാതങ്ങൾക്ക് നളഭാഗത്തിന് ഇണങ്ങുന്ന വിധത്തിൽ ആ കഥാപാത്രത്തെ ചിന്തയിരിട്ട് ചിസല് ചെയ്ത് ഉളിമന കൊണ്ടൊരു ശില്പത്തെ ഉണർത്തിയെടുക്കുന്ന വിധത്തിലാണ് വേണു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാഷയ്ക്കതീതമായി ശരീരഭാഷ കൊണ്ടും മൊഴിക്കതീതമായി മനോദർപ്പണത്തിൽ നിന്ന് സൂക്ഷ്മാംശങ്ങളിലൂടെ നടത്തുന്ന വികാര വികിരണം കൊണ്ടും വേണു അഭിനയത്തിൻ്റെ ലിപികൾ എഴുതി കാലത്തിൻ്റെ താളിൽ ചേർത്ത് വയ്ക്കുകയായിരുന്നു. ഓർമ്മകളിലൂടെ വേണുവിനെ അനുധാവനം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നാൾവഴിത്താളിൽ എഴുതിയ വാചകം തിരുത്തുന്നു. ഇല്ല, വേണു അവസാനിക്കുന്നില്ല, വേണു തുടരുകയാണ്. കാലത്തിൻ്റെ അതിരുകളോളം വേണു ഇവിടെ നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തി പോയ അഭിനയ മുദ്രകൾ, ആ ജീവിതം, ആ മനസ്സ് പകർന്നു തന്ന സ്നേഹവാത്സല്യങ്ങളുടെ ആശ്ലേഷത്തിൻ്റെ ചുടുവേബുകൾ അവ തുടരുകയാണ്. അവ തുടരുന്നിടത്തോളം വേണു അമരനാണ്. വേണുവിന്, എൻ്റെ പ്രിയ സുഹൃത്ത് നെടുപുടി വേണുവിന് മരണമില്ല. കാലമേ നീ നമിച്ചു നിൽക്കൂ ഈ കലാകാരൻ്റെ ആത്മസത്തയുടെ പ്രകാശനത്തിൻ്റെ മുമ്പിൽ.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
1: അപൂർവ ഗാനം.

യക്ഷിപ്പാട്ടുകളുടെ പൊതു സ്വഭാവത്തിൽ നിന്ന് ഘടനയിലും പരിചരണത്തിലും വേറിട്ടു നിൽക്കുന്ന നിങ്ങൾ കേട്ട ഈ യക്ഷിപ്പാട്ട് 1981 റിലീസായ ആരതി എന്ന ചിത്രത്തിൽ

തീർത്തും പരീക്ഷണാത്മകമായ ഈ ഗാനമൊരുക്കിയത് സത്യൻ അന്തിക്കാടും എം വി ശ്രീനിവാസും ചേർന്ന് ഈ സംഗീത കൂട്ടായ്മ ഒരുമിച്ച ഒരേ ഒരു സിനിമയാണ് ആരതി.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001-2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കഴുത്തുവേദന എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യമിത്ര RV.
7: ഒരിക്കലെങ്കിലും കഴുത്തുവേദന വരാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഓഫീസിലും വീട്ടിലുമായി ദീർഘനേരം കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നവരിലും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരിലും കഴുത്തുവേദന സാധാരണമാണ്. കഴുത്തുവേദനയെക്കുറിച്ച് പറയുമ്പോൾ നട്ടെല്ലിനെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. ശരീരത്തിന് നിശ്ചിത ആകൃതിയും ഉറപ്പും നൽകുകയും ശരീരത്തെ നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്ന അസ്ഥികളുടെ കൂട്ടമാണ് നട്ടെല്ല്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണിത്. കഴുത്ത് നമ്മുടെ തലയെ താങ്ങി നിർത്തുന്നു. നട്ടെല്ലിലെ 7 കശേരുക്കളാണ് ഇത് സാധ്യമാക്കുന്നത്. പേശികൾക്കും സ്നായുകൾക്കും ഉണ്ടാകുന്ന വലിച്ചൽ മുതൽ നട്ടെല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരെ കഴുത്തുവേദനയ്ക്ക് ഇടയാക്കാറുണ്ട്. കഴുത്തുവേദനയുടെ ചില സാധാരണ കാരണങ്ങൾ പരിശോധിക്കാം. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയുടെ നിരന്തരമായ ഉപയോഗം, തൊഴിലിന്റെ ഭാഗമായി തലയിൽ ഭാരമെടുക്കൽ, അസുഖകരമായ രീതിയിലുള്ള ഉറക്കം, വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടൽ, ഒന്നിലധികം തലയിണകളുടെ ഉപയോഗം അഥവാ ഉയരം കൂടിയ തലയിണകൾ ഉപയോഗിക്കുക എന്നിവയിലൂടെ ഉണ്ടാകുന്ന മസ്കുലാർ സ്ട്രെയിൻസ് മുതലായവയും

0: കഴുത്തു വേദനയ്ക്ക് കാരണമാകാറുണ്ട്. കഴുത്തിലെ കശേരുക്കളുടെ തേയ്മാനം കാരണമോ ഡിസ്കിൻ്റെ സ്ഥാനചലനം മൂലമോ കഴുത്തു വേദന ഉണ്ടാകാറുണ്ട്. ഇവ ചലനത്തെ ബാധിക്കുകയും ചെയ്യാം. അപകടങ്ങൾ, വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറീസ് എന്നിവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ കഠിനമായ വേദനയിലേക്ക് നയിക്കാറുണ്ട്. ഡിസ്കിനുണ്ടാകുന്ന വരൾച്ചയും സ്നായുക്കൾ വഴക്കം കുറഞ്ഞ് സ്റ്റിഫ് ആകുന്നതും ഹെർണിയേറ്റഡ് ഡിസ്ക് മൂലം ഞരമ്പുകൾ ഞെരുക്കപ്പെടുകയും ചെയ്യുമ്പോഴും കഠിനമായ കഴുത്തുവേദന ഉണ്ടാകാറുണ്ട്. കഴുത്തിലെ കശേരുകൾക്കും ഡിസ്കിനും തകരാറുകൾ സംഭവിച്ചാൽ കഴുത്തുവേദനയ്ക്ക് പുറമെ കൈകളിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ വേദന, തരിപ്പ്, തോളല്ലുകളുടെ ഇടയിൽ കഴുത്തിന് തൊട്ടു താഴെയുള്ള ഭാഗത്തായി വേദനയും പിടുത്തവും, കുനിഞ്ഞു നിവരുക, മുകളിലേക്ക് നോക്കുക തുടങ്ങിയ അവസരങ്ങളിൽ തലചുറ്റൽ എന്നിവയും കാണപ്പെടാറുണ്ട്. ആദ്യഘട്ടത്തിൽ കഴുത്തിൽ നീർക്കെട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത്. ലേപനങ്ങൾ പുരട്ടൽ, ചൂടുപിടിക്കൽ എന്നിവ ഈയൊരവസരത്തിൽ ഫലപ്രദമാണ്. ഉള്ളിലേക്കുള്ള മരുന്നുകളോടൊപ്പം രൂക്ഷസ്വേദങ്ങളും നസ്യം, പിച്ചു, തൈല അഭ്യംഗം എന്നിവയും വിവിധതരം കിഴികളും ശരീരപ്രകൃതിക്കനുസരിച്ച് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. ഉചിതമായ യോഗാസനങ്ങൾ ശീലിക്കുന്നതും വ്യായാമ മുറകൾ സ്വീകരിക്കുന്നതും രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായകരമാണ്. മുൻകരുതലുകൾ: പോസ്റ്റർ കറക്ഷനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ജോലിയുടെ ഇടയിൽ ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ കണ്ണിൻ്റെ ലെവലിൽ ക്രമീകരിക്കുന്ന രീതിയിൽ മോണിറ്റർ വയ്ക്കാൻ ശ്രദ്ധിക്കുക. തലയിൽ ഭാരമെടുക്കൽ ഒഴിവാക്കുക. സെർവിക്കൽ പില്ലോസ് സപ്പോർട്ടിനായി ഉപയോഗിക്കാം. ലഘുവായ വ്യായാമങ്ങൾ ശീലിക്കാം. ശരീരപ്രകൃതി അനുസരിച്ച് ഉചിതമായ എണ്ണകൾ മാത്രം തലയിൽ വയ്ക്കുക. കുളി കഴിഞ്ഞ് തലയിൽ തോർത്ത് കെട്ടിവെക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒഴിവാക്കുക. അമിതമായ ഉയരത്തിൽ തലയിണകൾ ഉപയോഗിക്കാതിരിക്കുക.
1: കഴുത്തുവേദന എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആര്യ മിത്ര, RV.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd day, May 12th, ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
4: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
5: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
3: പുനഃപ്രക്ഷേപണം May 13th, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
6: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
7: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
6: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
7: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
8: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
1: സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗാനം. ഗ്രാമഫോൺ റെക്കോർഡിൽ ആലേഖനം ചെയ്ത് പുറത്തിറക്കിയ ഈ പാട്ട് ചിട്ടപ്പെടുത്തിയതും പാടിയതും സംഗീത സംവിധായകൻ വി. ദക്ഷിണാമൂർത്തി.

0: സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിനു വേണ്ടി സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തി പാടിയ നിങ്ങൾ കേട്ട ഗ്രാമഫോൺ ഗാനം എഴുതിയത് അഭയദേവ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. 2025-26 സാമ്പത്തിക വർഷത്തിൽ യാത്രാ വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചപ്പോൾ എറണാകുളവും കോഴിക്കോടും 200 കോടി ക്ലബിലെത്തി നിൽക്കുകയാണ്. 2024-25 വർഷം കേരളത്തിലുടനീളം ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ റോഡ് ഗതാഗതം താറുമാറാക്കിയത് കൂടുതൽ യാത്രക്കാർ റെയിൽവേയെ ആശ്രയിക്കാനിടയാക്കി. തീവണ്ടികളുടെ സമയകൃത്യതയും സ്റ്റേഷനുകളുടെ വിപുലീകരണവും റെയിൽവേക്ക് ഗുണം ചെയ്തു. റിസർവ്ഡ് അൺറിസർവ്ഡ് യാത്രക്കാരുടെ എണ്ണവും ഒരുപോലെ വർദ്ധിച്ചു. കേരളത്തിലെ 2 വന്ദേഭാരതിന്റെ വരുമാനം തന്നെ 1.5 കോടിയിലധികം വരും. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ വരുമാന വർധനവ് നടത്തി മുന്നേറ്റം നടത്തുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. വിശദീകരിക്കുന്നു KM ഗോപിനാഥ്, റിട്ടയേർഡ് ചീഫ് കൺട്രോളർ, സതേൺ റെയിൽവേ, പാലക്കാട്.
2: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സംസ്ഥാനത്ത് വരുമാനത്തിൽ 3rd സ്ഥാനം നേടിയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്റ്റേഷൻ കഴിഞ്ഞാൽ 3rd സ്ഥാനമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് കിട്ടിയിരിക്കുന്നത്. 100 കോടിയോളം കമ്മിയാണെങ്കിലും പറയത്തക്ക ഒരു നേട്ടമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് പരിമിതമായ തോതിലെങ്കിലും കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് കൂടുതൽ ആദായം കാണിക്കാൻ കഴിയുമെന്നത് ഇനിയും അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നതുകൊണ്ട് അതോടുകൂടിയിട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതായിട്ടുള്ള റെയിൽവേ സംവിധാനങ്ങൾ, തീവണ്ടി സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ തീർച്ചയായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ

0: 10 മടങ്ങ് വരുമാനത്തിൽ വർധനമുണ്ടാവുമെന്ന് തീർച്ചയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെടേണ്ട സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ അതിന് വിചാരിച്ച തരത്തിലുള്ള ഒരു വരുമാന വർധനവ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ കോഴിക്കോട് എന്നെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു പിറ്റ് ലൈൻ സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ഒരു തരത്തിൽ ഈ പുതിയ വണ്ടികളും മറ്റും ഉണ്ടാവാത്തതിന് കാരണം. പുതിയ വണ്ടികൾ ഉണ്ടാവുന്നതോടുകൂടിയിട്ട് അവിടെ വരുമാന മാർഗം കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള വർധനവിന് കാരണം തൊട്ടടുത്തുള്ള പിറ്റ് ലൈൻ സൗകര്യങ്ങളാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്നും ആ പിറ്റ് ലൈൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുതിയ വണ്ടികൾ അവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന ആ കാര്യം റെയിൽവേയും പൊതുജനങ്ങളും മനസ്സിലാക്കണം. ആ പിറ്റ് ലൈൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ റെയിൽവേ സംബന്ധിച്ച് കോഴിക്കോട് ഇതിലും ഉന്നതതയിൽ എത്തുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പുതിയ റെയിൽവേ സ്റ്റേഷൻ ഘടനയിൽ അവിടോടനുബന്ധിച്ചിട്ട് സാറ്റലൈറ്റ് ആയിട്ടുള്ള വെസ്റ്റിലോ കലായിലോ ഒരു പിറ്റ് ലൈൻ സൗകര്യം കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കോഴിക്കോട് തീർച്ചയായും സദേൺ റെയിൽവേ തന്നെ 1st സ്ഥാനം നേടാൻ അർഹിക്കുന്ന ഒരു സംവിധാനം എത്തിപ്പെടുന്നതാണ്.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിന്റെ ഈ കുതിപ്പ് യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തമാണ് കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ട്രെയിനുകളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാൻ റെയിൽവേ തയ്യാറാകണം. സിഇ ചാക്കുണ്ണി, വർക്കിംഗ് ചെയർമാൻ, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ.
2: കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ വരുമാനം ഗണ്യമായി വർദ്ധിച്ചത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസവും ശുഭപ്രതീക്ഷയും നൽകുന്നതാണ്. അതോടൊപ്പം ദക്ഷിണ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷനിൽ ടിക്കറ്റേതര വരുമാനം നോൺ ഫെയർ റവന്യൂ NFR വരുമാന വർദ്ധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അടുത്ത കാലം വരെ തീവണ്ടി യാത്രക്കാരുടെ ടിക്കറ്റ് നഷ്ടം റെയിൽവേ ചരക്ക് കടത്തുകൂലിയിലൂടെയാണ് നികത്തിയിരുന്നതാണ് വസ്തുത. ദേശീയപാത നിർമ്മാണം, ഗതാഗതക്കുരുക്ക്, റോഡപകടങ്ങൾ, സമയനഷ്ടം, അമിത ബസ് നിരക്ക് കൂടുതൽ യാത്രക്കാരെ റെയിൽവേ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയത്. ട്രെയിനുകൾ വർദ്ധിപ്പിച്ചതും ട്രെയിനുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതും ആഘോഷ അവധി വേളകളിൽ പ്രത്യേക തൈവണ്ടികൾ അനുവദിച്ചതും വരുമാനം കുത്തനെ കൂട്ടാനിടയാക്കി. 2025-26 സാമ്പത്തിക വർഷം തിരുവനന്തപുരം ഡിവിഷൻ 319.21 കോടിയാണ് വർധന കാണിച്ചത്. എറണാകുളം ജംഗ്ഷൻ 2nd സ്ഥാനത്തും കോഴിക്കോട് 3rd സ്ഥാനത്തും അതുപോലെ കേരളത്തിലെ 10 റെയിൽവേ സ്റ്റേഷനുകൾ വരുമാനത്തിൽ മുൻസ്ഥാനത്താണ് നിൽക്കുന്നത്. റിസർവ്ഡ് അൺറിസർവ്ഡ് യാത്രക്കാരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ നിരക്ക് വർധന ചൂണ്ടിക്കാട്ടി യാത്രക്കാർക്ക് കൂടുതൽ തീവണ്ടികളും തിരക്കുള്ള തീവണ്ടികളിൽ റിസർവ്ഡ് അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ട്രെയിനുകൾ വർദ്ധിപ്പിക്കുന്നതിനും നിലവിലെ പ്രത്യേകിച്ച് തിരക്കുള്ള റൂട്ടുകളിലേക്ക് മദ്രാസ്, ബാംഗ്ലൂർ എന്നീ ഭാഗത്ത് ആവശ്യപ്പെടുന്നത് നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ അതിവേഗ ട്രെയിനുകൾ, വന്ദേഭാരത് ട്രെയിനുകൾ വന്നത് വേറെ വളരെ ഉപകാരപ്രദമായി. ഈ വരുമാനം ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് കേരളത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് തീവണ്ടി യാത്രാ സംഘടനകൾക്കും അതുപോലെ ജനപ്രതിനിധികൾക്കും റെയിൽവേ സമ്മർദ്ദം ചെലുത്തി കുറേ കൂടി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തി അക്ഷരാർത്ഥത്തിൽ ശുഭയാത്രയ്ക്ക് മാറ്റാനും കഴിയും. അതുപോലെ തീവണ്ടികൾ അക്രമങ്ങളും മറ്റും തടയാനുള്ള നടപടി സ്വീകരിക്കാനും വേക്കൻസി ഫില്ല് ചെയ്യാനും ആവശ്യപ്പെടാവുന്നതാണ്.
1: വരുമാനത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൈവരിച്ച ഈ നേട്ടം മലബാറിന്റെ വാണിജ്യ മുന്നേറ്റത്തെയും ജനങ്ങളുടെ വർദ്ധിച്ച യാത്രാ ആവശ്യങ്ങളെയുമാണ് വ്യക്തമാക്കുന്നത്. സാമൂഹിക നിരീക്ഷകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ശ്രദ്ധയോട്.
3: കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത, വാസ്തവത്തിൽ റെയിൽവേയെ ആശ്രയിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടുതലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാർക്ക് ട്രെയിനുകളാണ്. നമ്മുടെ റോഡ് ഗതാഗതം ചെറിയ ടൗണുകളെ തൊട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിലെ പോലെ അമിത വേഗതയിൽ ദീർഘദൂര യാത്രകൾ നടത്തുന്നതിന് ഉപകാരപ്പെടുന്നതല്ല. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷക്കാലം കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ പണികൾ നടക്കുന്നത് കൊണ്ട് പലപ്പോഴും ആളുകൾക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചോ ബസ് പോലെയുള്ള പൊതുഗതാഗതം ഉപയോഗിച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ദുഷ്കരം.

0: ശക്തമായിരുന്നു. അപ്പൊ ആ സമയത്തെല്ലാം ആളുകൾ റെയിൽവേയാണ് ആശ്രയിച്ചത്. കേരളത്തിൽ റെയിലിനെ ആശ്രയിക്കുന്ന ആളുകളിൽ ഏറ്റവും സാധാരണക്കാരായ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്ന സാധാരണ മനുഷ്യർ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതിനും ഒരു കാരണമുണ്ട്. റോഡ് ഗതാഗതത്തേക്കാൾ വളരെ ചെലവ് കുറഞ്ഞതാണ് ഇപ്പോൾ റെയിൽ ഗതാഗതം. അപ്പോൾ പ്രധാനമായിട്ടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഗണ്യമായി കൂടിയത് സംബന്ധിച്ച് വരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്, അവിടെ യാത്രക്കാർ ഗണ്യമായ സംഭാവന റെയിൽവേക്ക് നൽകുന്നുണ്ട്, അതിന് തുല്യമായ സേവനങ്ങൾ റെയിൽവേയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പുതിയ കെട്ടിടം, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിന്റെ നവീകരണം, മറ്റ് സൗകര്യങ്ങൾ ഒക്കെ യാത്രക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരം നിർമ്മാണങ്ങൾ നടക്കുകയാണ്. എറണാകുളത്തും അത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നാണ് യാത്രക്കാര് ഏറ്റവും ഗണ്യമായി റെയിൽവേക്ക് സംഭാവന നൽകുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട്. കോഴിക്കോട് ജില്ല നമുക്കറിയാം, വയനാട് ജില്ലയിലേക്കുള്ള, അതുപോലെ കണ്ണൂർ ജില്ലയുടെ പല കിഴക്കൻ ഭാഗങ്ങളിലേക്കുള്ള, മലപ്പുറം ജില്ലയിലേക്കിട ചില ഭാഗങ്ങളിലേക്കുള്ള ആളുകളൊക്കെ ദീർഘദൂര യാത്രകളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഗതാഗത സൗകര്യങ്ങൾ അവിടെ ആവശ്യമാണ്. പ്രത്യേകിച്ചും പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകൾക്ക് മാത്രമല്ല, ആരോഗ്യത്തിന് കുഴപ്പമുള്ള, അതുപോലെ യാത്രയ്ക്ക് പരിമിതികളുള്ള, അംഗപരിമിതരായ അല്ലെങ്കിൽ കാഴ്ച പരിമിതരായ, അങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കൂടി ഉൾക്കൊള്ളുന്നതാവണം നമ്മുടെ റെയിൽവേ വികസനം എന്ന് പറയുന്നത്. മാത്രമല്ല, എത്രയും വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വിശ്രമമുറികൾ, അതുപോലെ ശുചിമുറി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അവിടെ എത്തുന്ന യാത്രക്കാർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ റെയിൽവേയിലേക്ക് കൊടുക്കുന്ന വരുമാനത്തിന് തുല്യമായി റെയിൽവേയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ റെയിൽവേ എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അത് ലഭ്യമാക്കുന്നതിന് മലയാളികൾ ഒറ്റക്കെട്ടായി ശ്രമിക്കുകയും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ വരുമാനം കൂടിയതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ യാത്രക്കാർക്കുണ്ടാവട്ടെ. ആ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് തുടക്കത്തിൽ ചെറിയ ചില കെട്ടിട നിർമ്മാണത്തിന്റെ സമയത്തൊക്കെ ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിൽ പോലും ദീർഘകാലത്തേക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറി നല്ല ഒരു റെയിൽ ഗതാഗതം, നമുക്ക് എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു റെയിൽ ഗതാഗതം സാധ്യമാക്കാൻ റെയിൽവേക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി ആളുകൾ, യാത്രക്കാർ ശബ്ദമുയർത്തുകയും വേണം.
1: വരുമാന വർദ്ധനവിൽ കോടികളുടെ ലാഭമുണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതിനാൽ റെയിൽവേയെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനിടയുണ്ട്. കേരളത്തിനകത്തും പുറത്തേക്കുമായി യാത്ര ചെയ്യുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഈ ലാഭവിഹിതം ചെലവഴിക്കേണ്ടതുണ്ട്. മെച്ചപ്പെട്ട സ്റ്റേഷൻ ബിൽഡിംഗുകളും പ്ലാറ്റ്ഫോം സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. കൂടുതൽ ദീർഘദൂര തീവണ്ടികൾ അനുവദിക്കണമെന്നത് കേരളത്തിന്റെ ചിരകാല ആവശ്യമാണ്. വരുമാന വർദ്ധനവ് യാത്രക്കാരുടെ ക്ഷേമത്തിനായി റെയിൽവേ വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: चंदन का एहसास।
1: नूरा हाउस लोन्स രാഗ പരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗ പരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗ പരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.

ഏതൊരു ഭാരതീയൻ്റെയും രക്തത്തിലുള്ള ഒരു ഗാനമാണിത്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ദേശ് എന്ന രാഗത്തിലാണ്.

ദേശരാഗം ഖമാജ് എന്ന ധാട്ടിൻ്റെ ജന്യമാണ്. ഈ രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ

0: 2330.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
5: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: चेतना सेंटर फॉर न्यूरोसाइकियाट्रिक रिहैबिलिटेशन करियर क्विज സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ ചേതന.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ കാണിക്കാം?
8: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല, ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
11: ഹലോ, ഞാൻ അമൃതയാണ് സംസാരിക്കുന്നത്.
10: എവിടെ നിന്നാണ് അമൃത വിളിക്കുന്നത്?
11: കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണേ.
10: ഓക്കെ, അമൃത എന്ത് ചെയ്യുന്നു?
11: ഞാനിപ്പോ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
10: ഓക്കെ, അപ്പൊ അമൃത, മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മള് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ?
11: അതെ അതെ.
10: മത്സര പരീക്ഷകളില് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ് ചരിത്രം.
11: തീർച്ചയായും.
10: അപ്പൊ ഇന്ന് ചരിത്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അമൃതയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. റെഡിയാണോ?
11: റെഡിയാണ്.
10: ഓക്കെ, എന്നാ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു?
11: മൗണ്ട് ബാറ്റൺ പ്രഭു അല്ലേ?
10: യെസ്, കൺഗ്രാറ്റുലേഷൻസ്, ശരിയായ ഉത്തരമാണ് അമൃത. ലോർഡ് മൗണ്ട് ബാറ്റൺ അഥവാ മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. അദ്ദേഹമായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ അവസാനത്തെ വൈസ്രോയി അല്ലേ? താങ്ക് യു സോ മച്ച് അമൃത, ഉത്തരം പറയാൻ സാധിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു ആദ്യ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലുമായിരുന്നു അദ്ദേഹം. 1947 ഓഗസ്റ്റ് 15 മുതൽ 1948 ജൂൺ 21 വരെ അദ്ദേഹം ഈ പദവിയിൽ പ്രവർത്തിച്ചു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: സെമിത്തേരിയിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞെട്ടിയെ രാത്രിക്ക് രാത്രി ഒറ്റക്കൊമ്പൻ പൊക്കി ലോക്കപ്പിലാക്കി. നസ്രാണികളുടെ ശവപ്പറമ്പ് പറയൻ കുഞ്ഞെട്ടി പാർപ്പിടമാക്കിയാൽ മതവികാരം പഴുത്തുപൊട്ടുമെന്ന് ആർക്കാണ് അറിയാത്തത്? കുഞ്ഞെട്ടിയെ മനുഷ്യകുലത്തിൽ കൂട്ടാത്തവർ പോലും ഒറ്റക്കൊമ്പനെ വാഴ്ത്തി. മാടത്ത

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
3: സെമിത്തേരിയിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞെട്ടിയെ രാത്രിക്ക് രാത്രി ഒറ്റക്കൊമ്പൻ പൊക്കി ലോക്കപ്പിലാക്കി. നസ്രാണികളുടെ ശവപ്പറമ്പ് പറയൻ കുഞ്ഞെട്ടി പാർപ്പിടമാക്കിയാൽ മതവികാരം പഴുത്തുപൊട്ടുമെന്ന് ആർക്കാണ് അറിയാത്തത്? കുഞ്ഞിട്ടിയെ മനുഷ്യകുലത്തിൽ കൂട്ടാത്തവർ പോലും ഒറ്റക്കൊമ്പനെ വാഴ്ത്തി. മാടത്തമൊയ്തുവെന്ന വിളിപ്പേരും ഒറ്റക്കൊമ്പനെന്ന ഇരട്ടപ്പേരുമുള്ള ASIയുടെ ചെയ്തിയെ CI ബെഞ്ചമിൻ ഒരു തലയാട്ടൽ കൊണ്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുതിയ SIയായി ചുമതലയേറ്റെടുക്കാൻ ഉണ്ണിച്ചക്കൻ അവിടെ വന്നു. അതിനുശേഷമാണ് കുഞ്ഞുട്ടി ഏതെങ്കിലും തരത്തിൽ പരാമർശിക്കേണ്ട വിഷയമായി സ്റ്റേഷനിലുള്ളവർക്കെങ്കിലും തോന്നിയത് തന്നെ. ബെഞ്ചമിൻ ലോക്കപ്പിന് പുറത്തുനിന്ന് കുഞ്ഞിട്ടിയോട് നേരം പോക്കിന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് കയറി വന്ന ഉണ്ണിച്ചക്കൻ അവരുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാതെ ഇത്തിരി മാറി നിന്നു. "നീ എന്തിനാടാ ക്രിസ്ത്യാനികളുടെ സെമിത്തേരി പോയി കിടക്കണത്? പറ. ചിന്താരിയിൽ കുത്തിയ കുഴി തോണ്ടി ചാവവും കൊണ്ട് ആണുങ്ങ പോയി. എന്താണെന്നാ പറഞ്ഞത്? അതെവിടെ ചെന്നാലും കുഴപ്പമാണ്. ഭൂകമ്പമുണ്ടാകും, കൊടുങ്കാറ്റും വരും. അത് ചെല്ലണടത്തെല്ലാം മനുഷ്യന്മാര് ചാകും." ഒറ്റക്കൊമ്പനെ നോക്കി കിറികൂട്ടിയിട്ട് ബെഞ്ചമിൻ പറഞ്ഞു, "ഇവന് വട്ടാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ?"
4: "മനസ്സിലായി. അത് നാട്ടുകാരും പറഞ്ഞതാണ്. പള്ളിയിലെ കൈക്കാരൻ സമ്മതിക്കണ്ടേ?
3: എങ്കിൽ പിന്നെ അയാളെ കൈയെന്ന് പരാതി എഴുതി മേടിക്കായിരുന്നില്ലേ?"
4: "അതൊക്കെ പറഞ്ഞു നോക്കിയതാണ്. അയാളതിന് കൂട്ടാക്കിയില്ല."
3: "അത് സാരൂല സാറേ. ഈ പ്രാന്തനെ ഒന്ന് വരട്ടിപ്പേടിപ്പിച്ച് ഞാൻ വിട്ടോളാം."
4: ബെഞ്ചമിൻ ഒന്നും മിണ്ടാതെ കടന്നുപോയപ്പോൾ ഒറ്റക്കൊമ്പൻ ലോക്കപ്പ് വാതില് തുറന്നിട്ട് കൊടുത്തു. എന്നാൽ ജടപിടിച്ച മുടിയിൽ മാന്തിക്കൊണ്ട് കുഞ്ഞിട്ടി അവിടെ തന്നെ ഇരുന്നു.
3: "പോട."
4: കുഞ്ഞിട്ടി അനങ്ങിയില്ല. ഒറ്റക്കൊമ്പൻ കൈപിടിച്ച് വലിച്ചയാളെ പുറത്തേക്കിട്ടു.
3: "പാണ്ഡ്യാലൊക്കെ സേവിച്ചക്കന്റെ പെട്ടിയിൽ കൂടോത്രമാണ്. അത് ചെന്ന് തുടങ്ങണത്തെല്ലാം ആളുചാകും. അയാള് വഞ്ചിക്കേറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ."
4: ഒറ്റക്കൊമ്പൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടന്നുപോയി. ഉണ്ണിച്ചക്കൻ തിരക്കിട്ടകത്തേക്ക് ചെന്ന് ബെഞ്ചമിനോട് പറഞ്ഞു,
3: "സാറേ, അവനെ വിടരുത്."
5: "അത് പറയാൻ താനാരാ?"
4: മറുപടിയായി അയാൾ സർക്കാർ സീലുള്ള കാക്കി ലെക്കൗട്ട് നീട്ടിയ ശേഷം സല്യൂട്ട് ചെയ്തു. SIയായി ചുമതല ഏറ്റെടുത്ത ഉടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഉണ്ണിച്ചക്കൻ ചില കാര്യങ്ങൾ പറഞ്ഞു. വെളുപ്പിനെ വന്ന് താമസിച്ചിരുന്ന മട്ടാഞ്ചേരി ഗുദാമുകൾക്കടുത്തുള്ള ലോഡ്ജിന് മുന്നിലുണ്ടായ ലോറി അപകടത്തിൽ ഒരാൾ മരിച്ചതും ഈ കുഞ്ഞിട്ടിയുടെ വാചകവും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് ഉണ്ണിച്ചക്കൻ സൂചിപ്പിച്ചു. ലോഡ്ജിന്റെ മുന്നിൽ പാണ്ടിലോറിയിടിച്ചു മരിച്ചത് ഒരു കള്ളനാണെന്നും അവിടെ കള്ളപ്പേരിൽ താമസിക്കാൻ വന്ന അജ്ഞാതനെ പിന്തുടർന്ന് വന്നതാണയാളെന്നുമൊക്കെ വിശദമായി തന്നെ വിവരിച്ചു.
3: "ഈ കുഞ്ഞിട്ടി പറഞ്ഞതുപോലെ അജ്ഞാതന്റെ കയ്യിലും ഒരു പെട്ടിയുണ്ടായിരുന്നു."
4: ആ പറഞ്ഞ വിവരത്തിൽ വലിയ കഴമ്പൊന്നുമില്ലെന്ന് തോന്നിയെങ്കിലും ഒറ്റക്കൊമ്പൻ കുഞ്ഞിട്ടിയെ വിളിക്കാനായി ലോക്കപ്പിലേക്ക് പോയി. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടേയില്ലെന്ന മട്ടിൽ കുഞ്ഞിട്ടി മാഞ്ഞുപോയിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ നാട്ടുകാരനായ ബാവുക്കുട്ടി സ്രാങ്കിനെയും കൂട്ടി ഉണ്ണിച്ചക്കൻ നാട്ടുമ്പുറത്തേക്കിറങ്ങി. എങ്ങനെയും കുഞ്ഞിട്ടിയെ കണ്ടെത്തണം. ഒന്ന് രണ്ട് മണിക്കൂർ ചുറ്റിത്തിരിഞ്ഞപ്പോൾ ബാവുക്കുട്ടിക്ക് മതിയായി. "ഇനി അവനെ നോക്കണ്ട സാറേ. കുഞ്ഞുട്ടി മനുഷ്യന്റെ വെട്ടത്ത് വല്ലപ്പോഴുമേ വരാറുള്ളൂ. കയ്യിൽ കിട്ടിയവനെ വിട്ടുകളഞ്ഞ നിങ്ങൾ തന്നെ ആ മണ്ടന്മാര്. കിളീനെ കൂട്ടിയെന്ന് പറപ്പിച്ചു വിട്ടിട്ട് പിന്നെ മരത്തേലും മാനത്ത് നോക്കിയിട്ട് എന്താണ് കാര്യം?" ഉണ്ണിച്ചക്കൻ വിടാൻ ഒരുക്കമില്ലായിരുന്നു. വീണ്ടും 3 മണിക്കൂറോളം അവർ കറങ്ങി നടന്നു. ബാവക്കുട്ടി കീഴടങ്ങി.
3: "എന്റെ സാറേ, അവനെ കിട്ടൂല. ഞാനാ പറയണത്, അവൻ മുഴുവനും മനുഷ്യനല്ലെന്നേ. പാതിമുക്കാലും പ്രേതമാണ്."
4: ഉണ്ണിച്ചക്കൻ സ്രാങ്കിന് രൂക്ഷമായെന്ന് നോക്കിയപ്പോൾ പറഞ്ഞതിനൊരു ഭേദഗതിയെന്ന പോലെ അയാൾ തുടർന്നു,
3: "എന്നുവച്ചാ തെരുവുപട്ടീനെ പോലെയുള്ള ഒരു ജമ്മം."
0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
1: HNK യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
6: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
2: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുവാന്ന്.

0: മൂത്ര തടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: ഹവാകർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
5: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
6: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ലക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലുങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹിക സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ വിന്യസിച്ചതായി ബ്രിട്ടൻ. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്
2: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനസ്സിന്റെ ഉള്ളറകളിൽ മറന്നിരിക്കുന്ന പാട്ടുകൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുമ്പോൾ തൂവൽ നേർമയോടെ വിഷാദം തഴുകുന്ന പോലെ തോന്നും. എങ്കിലും അത് മനസ്സിനെ മൂടുകയല്ല ചെയ്യുക, ചെറു തലോടലിന്റെ ആശ്വാസം പകരുക മാത്രമാണ്. കാവ്യഭംഗിയുടെ ലാവണ്യം ചോരാത്ത സംഗീതത്തിനെ ആ മായാജാലം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. രഘുകുമാറിന്റെ സംഗീതത്തിൽ നിറഞ്ഞു നിന്നത് ഈ മായാജാലമായിരുന്നു. ചിത്രം മായാമയൂരം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മലയാളിയുടെ ഗ്രാമക്കാഴ്ചകളിലും പ്രണയത്തിലും വിരഹത്തിലും തത്വചിന്തയിലും അവരോട് കൂടെയുള്ള പ്രിയ ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. 1500 സിനിമാ ഗാനങ്ങളും 1000-ലേറെ ലളിത ഗാനങ്ങളും തീർത്തതാണ് ആ പാട്ടിന്റെ പാലാഴി. സലീൽ ചൗധരിയുടെയും ബാബുരാജിന്റെയും ആർ കെ ശേഖറുടെയും ഇളയരാജയുടെയും ഈണത്തിലും ആ ഭാവന മലയാളിയോട് കൂട്ടുകൂടിയ പാട്ടുകളായി. പറഞ്ഞാൽ തീരാത്ത പാട്ടുകളുടെ പ്രണയപർവമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാന സംഭാവനകൾ. ഇത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗുരുദക്ഷിണയിൽ കുറിച്ച വാക്കുകൾ. മലയാള സിനിമാ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഉന്നതമായ ഒരിടമാണ് ശ്രീകുമാരൻ തമ്പി. പാട്ടോർമ്മകളിൽ നിന്നും നഷ്ടസ്വപ്നങ്ങൾക്കും മോഹഭംഗങ്ങൾക്കും പ്രണയവിരഹങ്ങൾക്കുമൊപ്പം നാം ചേർത്തുവെക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ എണ്ണമറ്റ ഇമ്പമാർന്ന ഗാനങ്ങൾ. ചിത്രം ഏതോ ഒരു സ്വപ്നം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് നിഷ ടി എൻ കെ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്.
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: Special piece titled Giving Them Roots, the Indian Express mentions inspiring stories of motherhood, pointing motherhood may not give you awards, but it certainly gives you battle scars and memories. And finally, Indian tourism waking up to its floral power, the Financial Express writes, the demand for flower-centric travel is witnessing strong growth. And with that, it's back to you, Shagun.
1: Thank you, Sarabjit. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to visit Karnataka and Telangana today to launch multiple development projects worth around 9,400 crore rupees in Hyderabad and participate in 45th anniversary celebrations of the Art of Living in Bengaluru. TVK Chief C. Joseph Vijay to be sworn in as Chief Minister of Tamil Nadu this morning. President Draupadi Murmu appoints N. Rangasamy as Chief Minister of Puducherry. Centre operationalizes four labour codes with publication of rules. DRDO achieves major breakthrough in hypersonic missile development by conducting long-duration test of scramjet combustor. And nine Indian boxers advance to finals of Asian Boxing Under-15 and Under-17 Championships in Tashkent. And with that, we end the morning news. Have a nice day.
2: The Real FM 103.6.
3: അസൈൻമെന്റ്സ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
4: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
3: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ആകാശവാണി 103.6 റിയൽ FM.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
3: ഏയ്, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയതി പിന്നെ നടക്കാൻ വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
2: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: MSV യുടെ സംഗീത പ്രപഞ്ചം, സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം. 14-ാം ഭാഗം. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

0: सबके लिए सामाजिक सुरक्षा, अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: ഒരു വീടായാൽ
3: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
3: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
3: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഹലോ
5: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്.
4: വീണ്ടും
5: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
6: ഒരു 10,00,000 തന്നാ മതി, വിട്ടേക്കാം.
4: സർ, ഇത്രയും രൂപ?
6: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
5: 2,00,000 അയക്ക്, ബാക്കി പിന്നെ.
4: 2,00,000?
7: എന്ത് പറ്റി അച്ഛാ?
4: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
5: അയ്യോ,
4: കട്ട് ചെയ്തു.
7: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
4: തട്ടിപ്പോ?
7: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
4: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചിപ്പ്.
9: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
10: ഏയ്, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
9: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
11: 1982 March 7 പ്രദർശനശാലകളിലെത്തിയ ദേവിയൻ തിരുവിളയാടൽ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള പതിപ്പിന് ഭരണിക്കാവ് ശിവകുമാർ ഗാനങ്ങൾ എഴുതി.
12: '83 തമിഴ് ചലച്ചിത്രങ്ങളിലും പൂവച്ചൽ ഖാദർ ഗാനങ്ങൾ എഴുതിയ കൈകേയി എന്ന മലയാള ചലച്ചിത്രത്തിലും MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനങ്ങളുണ്ടായിരുന്നു.

0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനങ്ങൾ എഴുതിയ തെന്നൽ തേടുന്ന പൂവ് എന്ന പേരിൽ പുറത്തിറങ്ങിയ തെലുങ്കിലെ മാനസവീണ,
1: പൂവച്ചൽ ഖാദർ ഗാനങ്ങൾ രചിച്ച മിനിമോൾ വത്തിക്കാനിൽ,

0: ജെൻസ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
1: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 14-ാം ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്.
2: ആകാശവാണി 103.6 റിയൽ എഫ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. FM പ്രധാന വാർത്തകൾ. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ 5 ദിവസത്തെ അമൃത് പർവ് 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൾ കലാം ദ്വീപിൽ വിജയകരമായി നടത്തി. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തും. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2-ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. താഷ്കണ്ടിൽ U15-U17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന U15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനലിൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSCBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത്.
1: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
2: ഏ, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാൻ വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ്

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
3: മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബി എം സുഹറ തന്റെ എഴുത്തു ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ആദ്യഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. പ്രശസ്തനായ വാഗ്മിയും കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ എം എം ബഷീറിന്റെ സഹധർമ്മിണി കൂടിയായ ബി എം സുഹറയുടെ ശ്രദ്ധേയമായ കൃതികളാണ് കിനാവ്, മൊഴി, ഇരുട്ട്, നിഴൽ, വേനൽ, ഭ്രാന്ത്, ചോയിച്ചി, ആകാശഭൂമികളുടെ താക്കോൽ തുടങ്ങിയവ. മുസ്ലിം സമുദായത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ അതേ സമുദായത്തിലെ ഒരു വനിത സ്വന്തം അനുഭവങ്ങളിലൂടെ വരച്ചു കാണിച്ചപ്പോൾ ചില കുടുംബാംഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടെങ്കിലും ആ കാലത്തെ മലയാള സാഹിത്യ ലോകത്തെ പല മഹാരഥന്മാരിൽ നിന്നും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും തന്നെയാണ് തനിക്ക് ലഭിച്ചതെന്ന് പറയുന്നു ബി എം സുഹറ. കേൾക്കാം ബി എം സുഹറയുടെ വാക്കുകൾ. അവരോടൊപ്പം എഴുത്തുകാരിയും വിവർത്തകയുമായ ഷബിത.
4: ഇന്ന് വായിക്കുന്ന പത്രം

0: വാർത്തകളാണ് 10-40 വർഷം മുമ്പേ ബി എം സുഹറ എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതി വെച്ചിരിക്കുന്നത്. സ്ത്രീധനം, വിവാഹ ബന്ധത്തിലെ മൂല്യച്യുതികൾ സംഭവിക്കുന്നത് കുറിച്ച്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കൃത്യമായ ക്യാരക്ടറൈസേഷനിലൂടെ. മുഴിയിലെ നായിക ഗൾഫിലേക്ക് പോകുന്നുണ്ട്, ഭർത്താവിനൊപ്പം പോകുന്നു, എല്ലാ രീതിയിലും ജീവിതമൊക്കെ ആസ്വദിച്ചു വരുന്ന സമയത്ത് ഭർത്താവിന് ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് ഇവരിലൊരു ആരോപണം വരുന്ന രീതിയിലേക്ക് മാറുന്നു ഒരു കൂട്ടുകാരൻ്റെ ഇടയിൽ. രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നു, അത് മുഴുവൻ ശാരീരിക ആവശ്യം മാത്രമായിട്ട് മാറുകയാണ് അയാളുടെ. ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന ഒരു കാലത്തും ഒരു സ്ത്രീക്കും പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഒന്ന് ബി എം സുഹറയുടെ എല്ലാ നോവലുകളിലും ഒരു റിയലിസ്റ്റിക് ആയിട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് വായിക്കുന്ന സമയത്ത്, മൊഴിയും കിനാവും ജോയിച്ചിയും നിലാവും ഒക്കെ വായിക്കുന്ന സമയത്ത്, ആകാശഭൂമികളുടെ താക്കോൽ ഉൾപ്പെടെയുള്ള നോവലുകൾ വായിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എത്ര സഭ്യമായിട്ടാണ് ലൈംഗികതയെ വിശദീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഇൻസ്റ്റൻസ് എൻ്റെ ഒക്കെ കയ്യിന്ന് പോകും. ഞങ്ങളുടെ ഒരു തലമുറയിലുള്ളതായിരിക്കും അവ മറുപക്ഷെ തുറന്നു പറച്ചിലിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കഥ പറച്ചിലിൻ്റെ ഉച്ചസ്ഥായി മാറുന്നത് കൊണ്ടായിരിക്കാം. എത്ര കയ്യൊതുക്കത്തോടുകൂടിയാണ് എഴുത്തിലെ ലൈംഗികത, സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒതുക്കി നിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? വായിക്കുന്നവർക്ക് അതെല്ലാം മനസ്സിലാകുകയും പക്ഷേ എന്നാൽ അതിന് വളരെ സഭ്യമായിട്ടുള്ള, സദാചാരപരമായിട്ടുള്ള ഒരു ഒരു പുറങ്കവർ ബി എം സുഹറ നൽകുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിച്ചത്? എങ്ങനെയാണ് അത് സാധിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കും എന്നെ അങ്ങനെ ഒരു സെക്സ് എത്ര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അല്ല ആ ജീവിതത്തിലെ ഒരു ഭാഗമാണ്
0: തീർച്ചയായിട്ടും.
1: പക്ഷെ അതിങ്ങനെ വൾഗറായിട്ട് പറയേണ്ട ഒരു ആവശ്യം ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമുക്ക് പറയാനുള്ളത് ഒതുക്കി പറയാം. സ്ത്രീ ഒരു ലൈംഗിക ഉപകരണം മാത്രമല്ല, അവർക്ക് മനസ്സുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, വാഹങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒരു ഒരു സമൂഹത്തെ മുഴുവനും വെറും ഒരു ലൈംഗിക ഉപകരണം മാത്രമായിട്ട് കാണുന്ന ഒരു ഒരു രീതിയായിരുന്നു അക്കാലത്ത്. മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമല്ല, ഞാൻ ആ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പം അങ്ങനെയല്ല, സ്ത്രീക്ക് സ്വന്തമായിട്ട് ചിന്തകളുണ്ട്, അവർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അത് ബോധ്യപ്പെടുത്തുക എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ ബാധ്യതയാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ എഴുതാൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അങ്ങനെയും എഴുതാം. രണ്ട് മനുഷ്യര് ഇടപഴകുമ്പോഴുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ കണ്ട രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. അതല്ലാതെ അവരിങ്ങനെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ എഴുതിയതൊന്നും അല്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് തീരുമാനിച്ചെഴുതാനിരുന്നാലും ഒരു അദൃശ്യ രൂപം നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നിയന്ത്രിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അസഭ്യമായ വാക്കുകളെ പറയൂല. അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളൊരു ചീത്ത വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവളൊരു ചീത്ത വാക്ക് പറഞ്ഞു എന്ന് പറയാന്നല്ലാണ്ട് ആ പറഞ്ഞ ചീത്ത വാക്ക് പദം പറയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിയിട്ടു. നല്ല കുട്ടികൾ ഇതൊന്നും പറയാൻ പാടില്ല. പക്ഷെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രേമത്തെക്കുറിച്ചോ അതുപോലെ സെക്സിനെ കുറിച്ചും സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത്. അതിങ്ങനെ തലയിൽ അടിച്ചേൽപ്പിച്ചതുപോലെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അറിയാൻ പറഞ്ഞില്ല, അറിയാതെ വന്നു പോയതാണ്. ആരോ ഒരാൾ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്,
0: സെൻസറിങ്
1: നടത്തുന്നുണ്ട്. അല്ലാതെ ഇതൊക്കെ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ച് നമ്മൾ അല്ലല്ലോ, എഴുത്തിലൂടെ പലതും വരുന്നത് വേണമെന്ന് വിചാരിച്ചിട്ടല്ലോ. അറിയാതെ വന്നു പോകും, ചിലപ്പോൾ തുടക്കം അവസാനമാവും, അവസാനത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ആക്കണം എന്ന് വിചാരിച്ച ഒരാളെ തുടങ്ങിയാൽ ചിലപ്പോൾ അയാൾ വില്ലനായി പോവും. അതൊക്കെ നമ്മൾ അറിയാതെ വരുന്നതാണ്. ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം.
0: ബി എം സുഹറയുടെ ഒരു ലിറ്റററി സ്റ്റൈൽ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് മാനറാണ്. ഇപ്പോഴും ഒരു റിയലിസം കൂടുതലായിട്ടും ദർശിക്കാൻ പറ്റാവുന്ന നോവലുകളും കഥകളും ഒക്കെ തന്നെയാണുള്ളത്. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാമ്പത്തിക ചൂഷണം ശാരീരിക ചൂഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ, എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് സ്ത്രീകളെ പെട്ടെന്ന് അരുകുക അല്ലെങ്കിൽ ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് ചവിട്ടി നിർത്താനുള്ള, അവൾക്ക് മാനസികമാണ്, മാനസിക ആരോഗ്യം അവൾക്ക് ശരിയില്ല, ഭ്രാന്താണ് എന്ന് വേഗം വരുത്തി തീർക്കാൻ പുരുഷാധിപത്യ സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ കുറേ ദൃഷ്ടാന്തങ്ങൾ ബി എം സുഹറയുടെ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും ഒരുപക്ഷെ ആ കാലത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കുടുംബ സാഹചര്യത്തിലെ ആളുകൾ പെരുമാറിയതിൻ്റെ റിഫ്ലക്ഷനാണോ അതോ അതല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഭാവനയായിരുന്നോ?
1: ഭാവന അല്ല. ഇപ്പം എല്ലാ എഴുത്തുകാരും കാലാകാലങ്ങളായിട്ട് ശ്രമിക്കുന്നത് ജീവിതം പകർത്താനാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം പകർത്താനാണ് എഴുത്തുകാർ കാലാകാലമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു നോവലോ ഒക്കെ എടുത്ത് വായിച്ചാൽ അതിൽ കൂടി ചരിത്രം കൂടി നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സർഗാത്മക രചനകളിലൂടെ ചരിത്രം എഴുതുക എന്നുള്ളത് എഴുത്തുകാരുടെ ബാധ്യതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് മറ്റ് അടുത്ത തലമുറയെ കാണിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കണം. അങ്ങനെ വെറുതെ പകർത്തി വെക്കാൻ പറ്റില്ല. നമ്മൾ എഴുതുന്നത് വായനക്കാർക്ക് ഇഷ്ടപ്പെടണം, അതാണ് ഏറ്റവും വലിയ. എഴുതുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബാധ്യത. വായിപ്പിക്കാനും കൂടി ബാധ്യത എഴുത്തുകാർക്കുണ്ട്. നമ്മളെ ഭാഷ ഭാഷയിലും കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ

0: വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. അന്ന് ഷേക്സ്പിയർ എഴുതിയ ഭാഷയല്ലല്ലോ ഇന്നത്തെ ഇംഗ്ലീഷ്. അത് വായിച്ചാൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നും. ഹെമിംഗ് വേ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞത് അന്ന് പറഞ്ഞത് ആ ഭാഷയും ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷയും തമ്മിൽ എന്തുമാത്രം മാറിപ്പോയി. അതുപോലെ ഇന്ദുലേഖയിലെ ഭാഷയാണോ ഇന്നത്തെ നോവലുകളിൽ നമ്മൾ കാണുന്നത്. അപ്പം അതാണ്, കാലത്തിനനുസരിച്ച് ജീവിതം മാറും, ജീവിതം മാറുമ്പോൾ ഭാഷ മാറും. ഇന്ന് നമ്മൾക്ക് ഒരു സങ്കര ഭാഷയാണ്, കൊളോക്കിയൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആരും ഉപയോഗിക്കുന്നില്ല. ഇന്നെല്ലാവരും അച്ചടി ഭാഷയിലേക്ക് മാറാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുഭാഷ എനിക്ക് പ്രിയപ്പെട്ടതാണ് ഡയലക്റ്റ്. ആ ഭാഷ നിലനിൽക്കണം, അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും എൻ്റെ കഥാപാത്രങ്ങളെ കൊണ്ട് നാട്ടുഭാഷ. അതിപ്പോൾ ഞാൻ തലശ്ശേരി തിക്കോടിയൊക്കെയാണ് ജനിച്ചത് വളർന്നതെങ്കിൽ ഞാൻ മലപ്പുറം കണ്ണൂര് അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് എനിക്ക് ചിലപ്പോൾ തോന്നി ഈ ഭാഷയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അവരെ കൊണ്ട് വേണമെന്ന് വെച്ച് സംസാരിപ്പിക്കുന്നതാണ്, വേണമെന്ന് വെച്ച് സംസാരിപ്പിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ അറിയാതെ വരുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ കഥയാണ് എല്ലാവരും പറയുന്നത്. ഒന്നോ രണ്ടോ നാലോ മൂന്നോ പ്രമേയങ്ങളേ ഉള്ളൂ. ആ പ്രമേയങ്ങൾ വ്യത്യസ്ത എഴുത്തുകാർ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് വ്യത്യസ്തമായ എഴുത്തുകൾ ഉണ്ടാകുന്നത്, സർഗാത്മ രചനകൾ ഉണ്ടാകുന്നത്. അതിലേക്ക് നാടും വീടും ഒക്കെ വലിയൊരു ഒരു ഇഷ്യൂ തന്നെയാണ്. അല്ലാതെ ഒന്നും ഇല്ലാണ്ട് എഴുത്തുകാർക്ക് ഇങ്ങനെ ശൂന്യാകാശത്തിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റൂല. നോവലോ കഥയോ എൻ്റെ തീം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വേണം. ജീവിതത്തിൽ നമുക്കറിയുന്ന കുറേ ഇമേജുകൾ ഉണ്ടാവും, പിന്നെ ആ ഇമേജുകൾ നമ്മൾ മാറ്റി നമ്മുടെ ഭാവനക്കനുസരിച്ചുള്ള കാലത്തിന് യോജിച്ച കഥാപാത്രങ്ങളായി മാറ്റണം. പിന്നെ അവർക്ക് ജീവിക്കാൻ ഒരു ഇടം കണ്ടെത്തണം, ഒരു വീട് വേണം, ചുറ്റുപാട് വേണം, ചുറ്റുപാടുള്ള ആളുകൾ വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ
1: മനുഷ്യ ജീവിതം
0: തുടങ്ങുന്ന പോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു എഴുത്ത് കാലികമായിട്ട് അത് നിലനിൽക്കുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുക കാലഘട്ടത്തെ രേഖപ്പെടുത്തുക എന്നുള്ളത് എഴുത്തുകാരുടെ ബാധ്യതയാണ്.
1: മൊഴിമാറ്റങ്ങളിൽ അറബിയാണ് അറബി ഭാഷയും അറബി സാഹിത്യമാണ് ആദ്യം പി എം സോറയെ വരവേൽക്കുന്നത്. കിനാവിലൂടെയും മൊഴിയിലൂടെയും നിലാവിലൂടെയും ഒക്കെ തന്നെ പിന്നെയാണ് അതിന്റെ മറ്റ് ട്രാൻസ്ലേഷനുകൾ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അറബ് കൺട്രീസിൽ കൂടുതലായിട്ടും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ ഈ ഒരു മലബാറുകാർക്ക് ഒരു നമ്മുടെ കേരളത്തിന്റെ ഒരു യാഥാസ്ഥിതിക സമൂഹത്തിലെ കഥകൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ലോകത്തിലെവിടെയായാലും മുസ്ലിം സ്ത്രീകളുടെ ജീവിതം ഏകദേശം ഒരുപോലെയാണ്. ഞാൻ നഗീബ് മഹ്ഫൂസിന്റെ പാലസ് വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, വലിയ നോവല, അത് കുറേ കഠിന ശ്രമത്തിൽ ഞാൻ ഇതാണ്. സഹോദരി ഭർത്താവ് അബ്ദുള്ള ഈജിപ്റ്റ് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റായി കൊണ്ടുതന്നതാണ്. നീ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾ വായിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് വായിക്കണം. അവർക്ക് ഇംഗ്ലീഷൊന്നും 300-400 പേജുള്ള പുസ്തകമൊന്നും അവർ വായിച്ചിട്ട് നടക്കില്ല. ആ ജീവിതം ഞാൻ നോക്കുമ്പം മിക്ക പ്രഭു കുടുംബങ്ങളിലെയും മുസ്ലിം ജീവിതം ഇതാണ്. അവർ വലിയ കോട്ടകൊത്തളം പോലെയുള്ള വീടുകളുണ്ടാവും, പക്ഷെ അവിടെ ആ മെയിൻ കഥാപാത്രത്തിൻ്റെ അയാൾ രാത്രി ഈജിപ്ഷ്യൻ ലൈഫ് വെച്ചിട്ട് അയാൾ രാത്രി നൈറ്റ് ക്ലബുകളിലും കോഫി ഷോപ്പിലും അവിടെ പാട്ടും അവിടെ അറിവ് കണ്ടിരുന്ന അതാണല്ലോ. അതവിടെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാര്യ ഉറക്കൊഴിഞ്ഞിരുന്ന് ഇയാളെ കാല് കഴുകി തുടച്ച് അയാളെ കിടത്തി ഉറക്കിയിട്ട് വേണം അവർ ഉറങ്ങാൻ. അപ്പം ഇതിങ്ങനെ തന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്ത് ആ രീതിയിലൊന്നും അല്ലെങ്കിലും നമ്മളെ ഇവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ.
1: ചെറിയ തോതിലുള്ള പരിച്ഛേദങ്ങൾ,
0: എവിടെ പോയാലും നമ്മൾ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കും. ഇവരെന്തിനാ പോകണമെന്ന് പോലും നമുക്കറിയില്ല. അവരെന്തെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്നാലും നമ്മൾ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കണം. അപ്പം എനിക്ക് തോന്നുന്നു ആ മുസ്ലിം ലൈഫിലുള്ള താരതമ്യമായിരിക്കും അറബികൾക്ക് എൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധാരണ ഏത് നാട്ടിൽ പോയാലും.
1: അതേപോലെ തന്നെ ഈ ആകാശഭൂമികളുടെ താക്കോൽ, ഇത് ഒരു പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, നേരത്തെ തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, ഒരു ലോക സാഹിത്യത്തിലേക്ക് ഇത് എത്തിയിരുന്നെങ്കിൽ, നമ്മുടെ ഒരു സമകാലിക പ്രത്യേകിച്ചും ഒരു ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ടും, ഇപ്പം നേരത്തെ വി എം സോറ പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാ മുസ്ലിം സ്ത്രീകളും ഒരുപാട് പൊതുമാനകങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ ഏറ്റവും മികച്ച ഒരു ലിറ്റററി വർക്ക് നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് മലയാളത്തിൽ നിന്നും മാറിയായിരുന്നു. ഒരുപക്ഷെ ഒരു കുട്ടി ഘോഷിക്കപ്പെടുന്ന ഒരു വലിയ പുരസ്കാരങ്ങൾ നേടേണ്ടിയിരുന്ന ഒന്നായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതിൻ്റെ വിവർത്തന ശ്രമങ്ങൾ നടക്കുന്നതെന്നാണ്.
0: അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ശബിത. നമ്മൾ അങ്ങനെ ഒരു മഹത്തായ ലോക സാഹിത്യം എഴുതുന്ന ആളാണ് എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതും ആയ കാര്യങ്ങൾ എൻ്റെതായ ഭാഷയിലെ രീതിയിൽ എഴുതുന്നു. അത് വായനക്കാർ ഇഷ്ടപ്പെടുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം. വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, അവരെവിടെയെങ്കിലും കണ്ടാൽ വളരെ സന്തോഷത്തോടെ ആ വി എം സോറ നിങ്ങൾ ഇന്ന കൃതി വായിച്ചു, ആ ഒരു സന്തോഷമാണ് എൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ അവാർഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുത്തുകാരി ആകണം എന്ന് വിചാരിച്ച് സാഹിത്യരംഗത്ത് വന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് മോഹവും ഇല്ല, മോഹഭംഗങ്ങളും ഇല്ല. കിട്ടിയില്ലല്ലോ ഒന്നും ഇല്ല, കിട്ടിയാൽ സന്തോഷം, ഇല്ലെങ്കിൽ എനിക്ക് അത് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഒന്നും എഴുതുമ്പം പബ്ലിഷറോ വായനക്കാരോ ഒന്നും അന്നേരം മുന്നിൽ ഉണ്ടാവില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറയുകയും നമ്മളെ കാണുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന് അവർ നമ്മളെ

0: എക്കാളും അധികം പഠിച്ച് നമ്മളോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നല്ലാതെ ഞാനങ്ങനെ ഒരു വലിയ ലോകസാഹിത്യം ആവണമെങ്കിൽ നമ്മൾ വലിയ വലിയ ക്ലാസിക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല, നമുക്കൊന്നും ഒരു അഭിമാനിക്കാൻ പറ്റി, ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല എന്നൊരു തോന്നലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് എഴുത്തുകാർ പുസ്തകം വായിക്കരുത്. പക്ഷെ അങ്ങനെയല്ല, വായിക്കാണ്ട് നമുക്ക് അവിടുന്ന് ഭാഷ കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലയാളം 10 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഭാഷ വശമായത് വായനയിലൂടെയാണ്. ഇതാണ് മലയാള ഭാഷ എന്ന് ഞാൻ പഠിച്ചത് വായനയിലൂടെയാണ്. അപ്പം ഇങ്ങനെ വലിയ വലിയ കൃതികളൊക്കെ ഡോസ്റ്റോയെവ്സ്കിയും ടോൾസ്റ്റോയും ഫ്ലോബറും ഒക്കെ വായിക്കുമ്പോൾ നമ്മളൊക്കെ വെറും ക്രിമികൾ, നമ്മളൊന്നും എഴുതുന്ന ഒന്നുമല്ല. പിന്നെ എന്ത് കണ്ടിട്ടാ തലയുയർത്തിയാവും, ഞാൻ ആ വലിയ എഴുത്തുകാരിയാണ്, എനിക്ക് അത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല എന്ന് പറയാനുള്ള യാതൊരു അർഹത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ എഴുതുന്നു, വായനക്കാരുടെ അംഗീകാരം കിട്ടുന്നു, സന്തോഷം.
1: എഴുത്തിൻ്റെ 4.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരികളിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരാൾ, മാറ്റിവെച്ച എഴുത്തുകൾ
0: ഒരുപാടുണ്ട്. കാരണം വലിയ കുടുംബത്തിലെ മെമ്പറാകുമ്പോൾ നമുക്കൊരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട്. എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന എനിക്കിഷ്ടമല്ല. ഭാര്യ എന്നുള്ള നിലയിലും അമ്മ എന്നുള്ള നിലയിലും മകൾ എന്നുള്ള നിലയിലും സഹോദരി എന്നുള്ള നിലയിലും ഒക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിറവേറണം. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണ് ഞാൻ എഴുതാറുള്ളത്. എനിക്കിപ്പോൾ ഇതാ എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു എഴുതാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുറി അടച്ചിരുന്ന് എഴുതാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഭർത്താവിന് അങ്ങനെയുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരുക്കിത്തരാൻ ആരും ഇല്ലായിരുന്നു. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ആയിരുന്നു. ഉമ്മ 93 വയസ്സിലാണ് മരിച്ചത്. ഉമ്മാക്ക് ഒരുപാട് കുട്ടികളും, ഞങ്ങൾ തന്നെ 10 പേര്, ഏറ്റവും ലാസ്റ്റാണ് ഞാൻ, 10-ാമത്തെ കുട്ടിയാണ് ഞാൻ. അത് ഉമ്മയോട് ഡോക്ടർമാർ ഇനി പ്രസവിക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് എബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ മതത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചത്. ഞാനിപ്പോൾ നിങ്ങളെന്തിനാ എന്നെ പ്രസവിക്കാൻ പോയത്? അപ്പോൾ പിന്നെ ഒരു ദിവസം എന്നോട് ഉമ്മ ചോദിക്കും, ഞാൻ പ്രസവിച്ചുകൊണ്ടല്ലടി നിനക്കിപ്പോൾ എഴുതാൻ പറ്റിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യം വിചാരിച്ച ഉമ്മക്ക് ഞാൻ എഴുതുന്നൊന്നും വലിയ ഇഷ്ടമല്ല എന്നാണ്. കാരണം ഓരോരുത്തരും ഒന്ന് പറഞ്ഞു കണ്ടില്ലേ എന്നാ കുടുംബക്കാരെ പറ്റി ഇങ്ങനെ എഴുതി ഇവള്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം പിന്നെ അന്നേരം അവരോട് എന്താ പറയുക, അവൾക്ക് കഥയല്ലേ എഴുതുന്നത്, ഇപ്പം എത്ര അതാ അതിനെന്താന്ന് അങ്ങനെ പറയാം. അവൾ എഴുതുന്ന കഥയല്ലേ, കഥ പറയാം, ആർക്കും പറയാമല്ലോ. പക്ഷെ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ എഴുതിയോ? അമ്മ ഇല്ലമ്മ, അതിങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും. അങ്ങനെ ഉമ്മ മെച്ചു ഒരുപാട് സമയമുണ്ട്, പക്ഷേ അത്ര എനിക്കിപ്പോൾ എഴുതാൻ പറ്റുന്നില്ല. ഇപ്പം ബാധ്യതകളൊന്നുമില്ല, വീട്ടിലങ്ങനെ രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഓരോരോ നിയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ ഈ എഴുത്തുകാരിയായത് തന്നെ ഒരു നിയോഗമാണ്.
2: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
3: ഏയ് ഒട്ടുമില്ല, ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
2: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് തുടരുന്നു.
1: എനിക്കിപ്പം ടോണി മോറിസൺ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്, നൊബേൽ അവാർഡ് കിട്ടിയ സമയത്ത്, പുരസ്കാരം കിട്ടിയ സമയത്ത് മാധ്യമപ്രവർത്തകർ നിങ്ങൾ എപ്പോഴാണ് എഴുതാൻ തിരഞ്ഞെടുക്കുന്ന സമയമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ കൊച്ചുമകൻ ഉറങ്ങുന്ന സമയത്ത്. എങ്ങനെയാണ് ഒരു സ്ത്രീ എപ്പോഴാണ് ഫ്രീ ആവാണെന്നുള്ളത്
0: പറയാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു വെളിപാട് പോലെ എന്തെങ്കിലുമൊക്കെ തോന്നും. അപ്പം എനിക്ക് അങ്ങനെ വെളിപാടുണ്ടായത് പലതും എഴുതാൻ സാധിച്ചിട്ടില്ല, സമയക്കുറവ് കാരണം. പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പം ഒരുപാട് സമയമുണ്ട്, ശ്രമകരമായി. എഴുത്ത് വളരെ ശ്രമകരമാണ്, അത്ര എളുപ്പമൊന്നുമല്ല. ഭാഷ വേണം, പിന്നെ അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയണം. വെറുതെ ഒന്നും അങ്ങനെ എഴുതാനൊന്നും പറ്റില്ല, നമുക്ക് അനുഭവം വേണം. ആ അനുഭവം നമ്മുടെ ഭാവനയിലൂടെ അത് പുറത്തു കൊണ്ടുവരണം, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കണം. ഞാൻ ഒരിക്കലും എനിക്ക് പരിചയമുള്ള ഒരു കഥാപാത്രത്തെയും അതുപോലെ വരച്ചു കാട്ടിയിട്ടില്ല. ഒരു പല കഥാപാത്രങ്ങളിൽ നിന്ന് കൂട്ടിയെടുത്ത് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കും. പലപ്പോഴും എൻ്റെ ആത്മാംശങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ടോ, ചിലർ ചോദിക്കുന്നത് എഴുത്തുകാരി അത് അല്ലെങ്കിലും എഴുത്തുകാരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ സുനിത കല്യാണി സാഹിത്യകാരിയാണ് ആ ക്യാരക്ടർ, അത് ഞാനാണോ എന്ന് വെച്ചാൽ അല്ല, എന്നാൽ എൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ ഇതിലുണ്ടാവും. അത് നമ്മളൊക്കെ അറിയാതെ വരുന്നതാണ്
1: ആത്മാംശം
0: മാറ്റി. അത് സ്ത്രീകളെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക ഇപ്പോഴും ഒരു വലിയ ഒരു ഇതാണല്ലോ. നമ്മൾ എന്ത് എഴുതുന്നതും നമ്മളെ ജീവിതമായിട്ട് താരതമ്യപ്പെട്ട് പുരുഷ കഥാപാത്രത്തെ മോശമാക്കി എഴുതിയാൽ അയ്യോ പാവല്ലേ സാറ്, സാറിനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്.
1: ആലോചിച്ച് നോക്കും, മാധവിക്കുട്ടി എന്തെല്ലാം
0: അങ്ങനെയൊക്കെ പറഞ്ഞ അത്ര ശ്രദ്ധ കൊടുക്കാൻ ഞാൻ മതി. ആൾക്കാർ പറയും, ആ പറയുന്നത് നമുക്ക് എഴുതാനുള്ള എഴുതുക. ഇവിടുന്ന് ഒരു ചെറിയ സ്പാർക്ക് എവിടെയോ ഉള്ളതുകൊണ്ട് എനിക്ക് എഴുതാൻ സാധിച്ചു. ഒരുപാട് എഴുതിയിട്ടില്ല, എഴുതിയത് മോശമാകാതിരിക്കാൻ

0: ശ്രദ്ധിച്ചു. അത്രയല്ലാണ്ട് ഞാൻ മഹത്തായ കൃതികളൊന്നും എഴുതിയെന്ന് അവകാശപ്പെടാനൊന്നും ഞാനൊരിക്കലും തുനിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മുഖ്യധാരയിലേക്ക് വന്നത് ഈ മുസ്ലിം ജീവിതം എഴുതിയിട്ട് മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്നെ അരികുവൽക്കരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു, നടന്നിരുന്നു. ഈ മുസ്ലിം കൊളോക്കിയൽ ലാംഗ്വേജിൽ മാത്രം എഴുതുന്നു, അവർ മുസ്ലിം ജീവിതം മാത്രം എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് അരികുവൽക്കരിക്കാനുള്ള ശ്രമം നന്നായി നടന്നിരുന്നു. സാഹിത്യ അക്കാദമിയിലൊന്നും എൻ്റെ പുസ്തകം പോലും 10 പുസ്തകങ്ങൾ ആ കൂട്ടത്തിൽ വരൂലായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയാണ് സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ് കിട്ടിയത്. പുസ്തകം തട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ സമഗ്ര സംഭാവനകൾ അവാർഡ് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പൊരുതി നേടിയെടുത്തതാണ്. ഈ മുഖ്യധാരാ സാഹിത്യ രംഗത്ത് എത്തുക എന്നുള്ളത് എന്തായാലും ഞാൻ എഴുത്തുകാരിയായി, ഇനി അരികുവൽക്കരിക്കാൻ ഞാൻ നിന്ന് കൊടുക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു ഉറച്ച ഒരു തീരുമാനമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടാണ് എത്തിയാൽ പെട്ടെന്നൊരാൾ ഇങ്ങനെ ഊതി വീർപ്പിച്ച് ബൂസ്റ്റ് ചെയ്ത് എത്തിയതല്ല ബി എം സോർ സ്ട്രഗിൾ ചെയ്ത് ഈ രംഗത്ത് പിടിച്ചിരുന്ന ആളാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും.
1: ആദ്യകാലത്തെ വിമർശനങ്ങളൊക്കെ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നോ ഈ നോവലുകളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ? പ്രത്യേകിച്ചും അന്നൊക്കെ, അതായത് ബി എം സോറൊക്കെ എഴുതി തുടങ്ങുന്ന കാലം എന്ന് പറയുന്ന സമയത്ത് ലിറ്റററി ക്രിറ്റിസിസം വളരെ പ്രോമിനന്റ് ആയി നിൽക്കുന്നതും ഒരുപാട് ജേണലുകളും വാരികകളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പരസ്പരം അക്ഷരങ്ങളിലൂടെ ചെളിവാരി അറിയാൻ എളുപ്പം കഴിഞ്ഞ കാലമാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നോ?
0: അതൊക്കെ കൂടുതലും ബന്ധുക്കളിൽ നിന്നാണ് നേരിട്ടത്. എനിക്ക് പുറം ലോകത്ത് നിന്ന് എൻ്റെ കിനാവിനും ഇരുട്ടിനും ഒക്കെ നല്ല നല്ല ലിറ്റററി റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അയ്യപ്പ പണിക്കർ സാറ്, ജയേന്ദ്രൻ സാറ്, അതുപോലെയുള്ള പ്രമുഖരായ എഴുത്തുകാരൊക്കെ ഇത് വായിച്ചിട്ട് അവർക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാം. അപ്പം അവർ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ അടുക്കളയിൽ ഒതുങ്ങുന്ന ഒരു സ്ത്രീ ആവേണ്ടതായിരുന്നു. അവർ ഇത്രയും എഴുതിയല്ലോ, ഈ ഒരു ബി എം സോറാന്ന് പറഞ്ഞാൽ അവർ ക്രമം ബഷീറിൻ്റെ ഭാര്യ, അവരൊക്കെ വരുമ്പോൾ ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവരാദരിക്കും, അവരെ സ്നേഹിക്കും. ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കുടുംബത്തേക്കാളും ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ സാഹിത്യത്തെ പറ്റി വായിച്ച് പഠിച്ച് എഴുതിയതൊക്കെ എനിക്ക് വലിയ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. വലിയ വലിയ അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്ന അതൊക്കെയാണ്. പണിക്കർ സാർ ഒരു ഇത് എഴുതി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
1: അതേപോലെ ഒരു ബൃഹത്തായ സൗഹൃദം സാഹിത്യ മേഖലയിൽ ഉള്ള രണ്ടുപേരാണ്, ദാമ്പത്യത്തിലുള്ള ആളുകളാണ്. ഡോക്ടർ എം എം ബഷീർ അദ്ദേഹത്തിൻ്റെ നിരൂപണ മേഖലയിലാണെങ്കിലും ശരി, ബി എം സോർ അവരുടെ നോവലുകളിലാണെങ്കിലും ശരി, നല്ലൊരു സാഹിത്യ ബോണ്ടുള്ളൊരു ഫാമിലിയാണ്. നമുക്കൊക്കെ എപ്പോഴും മാളിയേക്കൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒരു ഊർജ്ജം നിറഞ്ഞ നിറയെ അക്ഷരങ്ങൾ നടക്കുന്ന ഒരു വീട് പോലെ നമുക്ക് എപ്പോഴും തോന്നാറ്. എംടിയുടെയും പിന്നെ അതേപോലെ എൻപിയുടെ ഒക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കോലായ പോലുള്ള സംവാദങ്കൾക്ക് സാക്ഷ്യം വഹിക്കാനൊക്കെ ഉള്ള നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്നു.
0: ഇല്ല, എനിക്കത് ഞാൻ അതിനൊന്നും പോയിട്ടില്ല. ഞാൻ അന്നൊക്കെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പൊതുസദസ്സിൽ പങ്കെടുത്ത് ലളിതാംബിക അന്തർജന അവാർഡ് കിട്ടിയപ്പം അത് വാങ്ങാനാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്.
1: എഴുത്തിന് എത്ര വർഷമായിട്ടുണ്ടാവും?
0: അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എഴുതി തുടങ്ങുന്ന എഴുത്തുകാരികൾക്കുള്ള അന്ന് ഫസ്റ്റ് അവാർഡാണ് റോയ്ക്കം മുഹമ്മദ് ബഷീറിന്, പിന്നെ എനിക്ക് തുടക്കക്കാരികൾക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. ബഷീർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബഷീറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടിയേ എനിക്കൊരു അവാർഡ് ഉണ്ടല്ലോ എന്ന് വെച്ചു. എത്ര കാശ്? എനിക്കറിയില്ല. ബഷീറൊക്കെ നമ്മളെ സ്വന്തം വീട്ടിലൊരു കാരണവരായിരുന്നു. ബഷീർ ആയാലും എം ടി ആയാലും എൻ പി ആയാലും ഒക്കെ ഞങ്ങൾക്ക് പേഴ്സണലി നല്ലോണം അറിയാൻ്റെ അതൊന്നും എൻ്റെ സുഹൃത്തുക്കളല്ല, ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ, സഹോദരൻ്റെ സുഹൃത്തുക്കൾ, സഹോദരി ഭർത്താവിൻ്റെ. അങ്ങനെ ഞാൻ അവരെ പുസ്തകം വായിച്ച് അവരോടുള്ള ആരാധന മൂത്ത് ഞാൻ ഇവരെയൊക്കെ കൂടെ പിന്നെ ബഷീറിൻ്റെ അടുത്തൊക്കെ ഇടക്കിടക്ക് പോവും. അപ്പം അങ്ങനെ ബഷീറാണ് എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ എൻ മോഹനൻ സാർ വീട്ടിൽ മോഹനൻ ചേട്ടൻന്നാണ് ഞാൻ വിളിക്കുന്നത്. വന്നിട്ട് അങ്ങനെ സോറൊക്കെ ഞങ്ങൾ തരാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് വലിയൊരു നേട്ടമായിരുന്നു അക്കാലത്ത് എഴുതിത്തുടങ്ങുന്നൊരു. അവരൊക്കെ ഉദ്ദേശിച്ചതാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ രംഗത്ത് വരുന്നു, ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം, അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി അക്കാലത്ത് ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ ഒരുപക്ഷെ നോക്കുന്ന സമയത്ത് നമുക്കൊക്കെ വളരെ അഭിമാനകരമായിട്ടുള്ളത് ഞങ്ങളുടെ തലമുറയിലും ഞങ്ങൾക്ക് ശേഷം നടക്കുന്ന തലമുറകളിലും ഒക്കെ കുട്ടികൾ എഴുത്തിനോടുള്ളവരുടെ ആഭിമുഖ്യം വിരലിലുണ്ടാവുന്നവരല്ല, വിരലിലെണ്ണി തീരാൻ പറ്റാത്ത അത്രയും ആളുകൾ മലയാള സാഹിത്യത്തിലേക്ക് പ്രത്യേകിച്ചും പുതിയ പുതിയ ചിന്തകളോടെ, പുതിയ വിമർശനങ്ങളോടെ, ജീവിത കാഴ്ചപ്പാടുകളോടെ പുതിയ തലമുറ വരുന്നുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: തീർച്ചയായിട്ടും നമുക്കറിയാത്ത കാര്യങ്ങളാണ് അവരും അറിയുന്നത്. യങ് ജനറേഷൻ്റെ ജീവിതം നമുക്കറിയില്ല. നമുക്ക് നമ്മൾ നമ്മളെ ജീവിതം എഴുതി, അവരവരെ ജീവിതം എഴുതുന്നു, അത് നമ്മൾ ആസ്വദിക്കുന്നു. അതൊക്കെ വലിയ ഒരുപാട് കുട്ടികൾ വരുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. കാരണം അവരെഴുതുന്നതും ചവറല്ല. അവർ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, കാലഘട്ടത്തെ രേഖപ്പെടുത്തുക എഴുത്തുകാരുടെ ബാധ്യതയാണ്. നിങ്ങളെ ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലഘട്ടത്തെ നിങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ്, നമ്മൾ പറയാനുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഇപ്പോഴും എൻ്റെ ഈ പെണ്ണുങ്ങളായാലും ശരി, കാലം വരുന്ന

0: അതായത് കോവിഡ് ഉണ്ട്,
1: ട്രാൻസ്ജെൻഡർ വിഷയം വരെ,
0: അത് അത് മൂന്ന് ട്രാൻസ്ജെൻഡർ ജീവിതമുണ്ട്, അതൊക്കെ ഞാൻ പഠിച്ചെഴുതിയതാണ്. അപ്പൊ അത് ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ കാലം എഴുതട്ടെ, നല്ലല്ല അത് ചരിത്രരേഖയായിട്ട് അവിടെ കിടക്കുള്ളൂ, ചരിത്രരേഖകളാണല്ലോ ഈ എഴുത്ത് എന്ന് പറയുന്നത്.
1: അതെ അതെ അതെ. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുപാട് കാലത്തെ പരിചയമുള്ള രണ്ടാളുകളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും എഴുത്തു ജീവിതത്തിലൊക്കെ അത് ചെയ്യരുതെന്നും ചെയ്യണമെന്നും നിർദ്ദേശിക്കാൻ മാത്രം അത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ എനിക്ക് ബിം സോറിയോട് സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മളുടെ അടഞ്ഞുകിടന്ന കുറേ വിഷനുകൾ, അടഞ്ഞുകിടന്ന കുറേ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനും ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരി എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ അവർക്ക് പിറകിലുള്ള സ്ട്രഗിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യത വായനക്കാർക്ക് ഇല്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സമൂഹത്തിൽ, കാരണം ആർക്കും ആരെക്കുറിച്ചും ചിന്തിക്കാനോ പറയാനോ നേരമില്ല, കാലവും ഇല്ലാതെ എന്തിനോ പിറകെ ഓടുന്നൊരവസ്ഥയാണല്ലോ. അതിൽ നിന്നുകൊണ്ട് കൃത്യമായ ഒരു കാലഘട്ടത്തെ സാമൂഹ്യ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ്റെ ഒരു കമ്മ്യൂണിറ്റിയെ, ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരമന രഹസ്യം പാട്ടാക്കുകയാണ്. ആ അരമന രഹസ്യം പാട്ടാക്കുമ്പോൾ നേരിട്ടേക്കാവുന്ന എല്ലാ തരത്തിലുള്ള സാമുദായിക വിലക്കുകളെ ഒക്കെ അതിലംഘിച്ചുകൊണ്ട്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം ആർട്ടിസ്റ്റ് ബി എം ഗഫൂർ സാറിനെ പോലുള്ള ആൾക്കാർ, അബ്ദുള്ള സാറിനെ പോലുള്ള വലിയ ആളുകളൊക്കെ നിലനിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന, അതുപോലെ ഭർത്താവിൻ്റെ സപ്പോർട്ടിൽ നിന്നും. അദ്ദേഹം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ലിറ്ററി ക്രിട്ടിക് എന്ന നിലയിൽ അദ്ദേഹം തീർത്തും മാറി നടന്നുകൊണ്ട് ഒരു വിമർശകനും ആയിക്കുള്ളേ തന്നെ എന്താണ് ജീവിത പങ്കാളിയുടെ സാഹിത്യത്തിലെ ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ചിന്തിക്കാൻ പോലും ഇടപെടാതെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാൻ ഈ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: ഒക്കെ ഒരു ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എനിക്കിപ്പോഴും ഞാനൊരു വലിയ എഴുത്തുകാരിയാന്നുള്ളൊരു തോന്നലേ എനിക്കില്ല. എൻ്റെ ഏറ്റവും മികച്ച കൃതി ഇതുവരെ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വരുമായിരിക്കാം, പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട്
1: കൊണ്ടുപോകുന്നത്.
0: ഞാൻ വാസ്തവത്തിൽ പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അറിയാതെ ഈ രംഗത്ത് വന്ന ആളാണ്, വന്ന് പെട്ടതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എഴുത്താണ്. എഴുത്തിലൂടെ കാണുന്ന ഒരു തരി വെളിച്ചമാണ് വാസ്തവത്തിൽ നിൽക്കുന്ന എൻ്റെ ജീവിതം. നമ്മളിപ്പോ ഇതൊക്കെ പറയാൻ ജീവിത സായാഹ്നം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലെത്തി. ആ ജീവിത സായാഹ്നത്തിൽ എൻ്റെ ആഗ്രഹമുള്ള ഒരു കച്ചിത്തുരുമ്പാണ് എഴുത്ത്. അതിനി എത്ര കാലമോ ജീവിക്കുമ്പോൾ നിന്നിടത്തോളം അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.
1: എനിക്ക് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സാറ അബൂബക്കർ കന്നഡ എഴുത്തുകാരി, അവരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, അതെ, ഭയങ്കര സ്പാർക്കോടുകൂടി മുസ്ലിം കന്നഡ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ
0: ജീവിതം ദുരിതാനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു ഈ പുസ്തകം റിലീസ് വെച്ചപ്പം. അപ്പൊ അന്ന് അവരെ അന്ന് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവര് പിടിച്ചു നിന്നു. അത് കുടുംബത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ട് പോയത്. എന്റെ കുടുംബത്തിൽ ഈ രണ്ടോ മൂന്നോ പേരെ സപ്പോർട്ട് ഉള്ളു കേട്ടോ, ബാക്കി മുഴുവൻ എതിർപ്പായിരുന്നു. അത് ഈ ഒരു ചെറിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ എതിർപ്പ് എനിക്ക് നേരിടാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം.
1: അപ്പൊ ശരിക്കും നമ്മൾക്കൊക്കെ ചെറിയൊരു താങ്ങ് മതിയല്ലേ,
0: ചെറിയ താങ്ങ് മതി. നമ്മുടെ ഉള്ളില് ഊർജ്ജം ഉണ്ടെങ്കിൽ ആ ഊർജ്ജം നമ്മൾ ഊതി ഊതി ഊതി കത്തിച്ച് വലിയ വെളിച്ചാക്കാൻ നമുക്ക് സാധിക്കും.
1: തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയാണോ?
0: സംതൃപ്തിയാണോ? എഴുത്തിൽ അത്ര വലിയ സംതൃപ്തി ഒന്നുമില്ല. ഇനിയും എനിക്ക് ഒരുപാട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ഇതേയുള്ളൂ. പിന്നെ ജീവിതത്തിൽ ദൈവം സഹായിച്ച് എൻ്റെ മക്കളെ ഒരു വാല്യൂ ബോധമുള്ള അല്ലെ മൂല്യബോധമുള്ള മക്കളാക്കി വളർത്താൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചത്. അതൊക്കെ എൻ്റെ മക്കള് നല്ല രീതിയിൽ, നല്ല രീതി എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായ രീതിയിലല്ല, മൂല്യബോധമുള്ള തലമുറയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വലിയ ആത്മസംതൃപ്തി. പിന്നെ എൻ്റെ റോളുകളെല്ലാം നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളതൊരു ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അല്ലാതെ എഴുത്തിൽ ഇനി നമ്മൾ ഇനി ഒരിക്കലും ഒരു എഴുത്തുകാർക്കും എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല, ഉണ്ടാവില്ല. ഓരോ പ്രാവശ്യം നമ്മളൊരിക്കും ഇനിയും മികച്ചത് എഴുതാൻ പറ്റും, ഇനിയും മികച്ചത് എഴുതാൻ പറ്റും എന്നുള്ള ഒരു എന്താണ് ആ ഒരു മോഹമാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം.
1: കിനാവ് ഒന്നും കൂടി മാറ്റി എഴുതാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എഴുതുമോ?
0: കിനാവിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല, കാരണം അതൊരു ചരിത്രപരമായ സംഭവങ്ങളാണ് അതിലുള്ളത്. വേറെ ഏതെങ്കിലും ഒക്കെ ഇപ്പോൾ ചോദിച്ചാൽ പെണ്ണുങ്ങളോ ആകാശഭൂമികളുടെ താക്കോലോ ഒക്കെ മാറ്റി എഴുതാൻ സാധിച്ചാൽ മാറ്റം വരുത്തുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് മാറ്റം വരുത്താൻ സാധിച്ചേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം.
0: ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം,
1: താങ്ക് യു.
2: മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബി എം സുഹറ തന്റെ എഴുത്തു ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ. അവരോടൊപ്പം എഴുത്തുകാരിയും വിവർത്തകയുമായ ഷബിത.
3: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിച്ചത്. ഹവ്വക്ക സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ്

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
2: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി
1: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: ചാനൽ എക്സിന്റെ ആൻ ഈവനിംഗ് വിത്ത് ദ ലക്കി എന്ന സൂപ്പർ ഹിറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രാധിക. വെൽക്കം ടു അവർ പ്രസ്റ്റീജിയസ് ഷോ. 2026 നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം കൂടിയാണിതെന്ന് അറിയാലോ? ചിലർക്കെങ്കിലും തോന്നാം ഭാഗ്യം കടാക്ഷിച്ചവരെ കുറിച്ചുള്ള ഈ പ്രോഗ്രാം കൊണ്ട് എന്താണ് കാര്യമെന്ന്, ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ലോട്ടറി നറുക്കെടുപ്പിൽ ഫസ്റ്റ് കിട്ടിയ ഒരാളെ ഈ ഷോയിൽ വിളിച്ചാൽ അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? അദ്ദേഹത്തിന്റെ ലക്ക് ആ പ്രൈസോടെ തീർന്നല്ലോ. വേറൊരാൾക്ക് അത് പാസ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ചാനൽ എക്സ് വേറൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ചില സമയത്ത് ഭാഗ്യം വരുമ്പോ നമ്മൾ അതിനെ തള്ളിക്കളയാറുണ്ട്. പ്രോപ്പർ ഡിസിഷൻസ് അറ്റ് പ്രോപ്പർ ടൈം എന്നാണ് ലക്ക് എന്ന വാക്കിന് ഞങ്ങൾ കൊടുത്ത ഡെഫിനിഷൻ. വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ ഭാഗ്യം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല. വീട്ടിൽ വന്നു കയറിയ മഹാലക്ഷ്മിക്ക് നേരെ വാതിൽ കൊട്ടി അടയ്ക്കരുതെന്നല്ലേ? അത് എങ്ങനെയൊക്കെയാണെന്ന് മിസ്റ്റർ ആന്റണി ചേട്ടൻ പറഞ്ഞു തരും. വെൽക്കം സർ ടു ദ ലക്കി ഷോ. ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത് RJ മനു. മനു, വെൽക്കം. ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്.
7: പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ചാനൽ എക്സ്ട്രീം ആന്റണി ചേട്ടനെ കാണുന്നത് മുംബൈയിലെ ഗോരഗാവിൽ വെച്ചാണ്. അവിടുത്തെ ഐശ്വര്യ അപ്പാർട്ട്മെന്റ്സിലാണ് ആന്റണി ചേട്ടന്റെ താമസം. പറയൂ സാർ, ലക്കിയായ കഥ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ.
8: സുഹൃത്തുക്കളെ, ഒരുപാട് കഷ്ടപ്പെട്ടാലേ ഭാഗ്യം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ഞാൻ ഒരു സാധാരണക്കാരനാ, വലിയ പഠിപ്പൊന്നുമില്ല. നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് വന്നപ്പോ മുംബൈയിലേക്ക് 1990 വന്നതാ. അന്ന് ഇത് ബോംബെ ആയിരുന്നു. എന്റെ ഫ്രണ്ട് ഉസ്മാങ്കോയാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്. അയാൾക്ക് ഇവിടെ വലിയ ഫാൻസി ഷോപ്പും ജ്വല്ലറി ഒക്കെ ഉണ്ടായിരുന്നു.
7: ഇവിടെ 10 ഉസ്മാൻകോയുടെ ഷോപ്പിൽ ജോലി ചെയ്തു. ഒറ്റ മുറിയിൽ താമസം. കിട്ടിയ പണം ഒരു രൂപ പോലും നശിപ്പിക്കാതെ ഒടുവിൽ ആലീസ് എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ശരിയല്ലേ സാർ? 1999 July 1.
8: നീ ആള് കൊള്ളാലോ, കൃത്യം കൃത്യം കൊല്ലങ്ങളൊക്കെ ഓർമ്മണ്ടല്ലേ.
7: സാർ, ഞങ്ങളുടെ പണി അതല്ലേ സാർ.
8: സത്യം പറഞ്ഞ ആലീസ് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാ എന്റെ ജീവിതത്തിന് ഒരു മാറ്റമൊക്കെ ഉണ്ടായത്.
7: ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദേർ ഈസ് എ വുമൺ എന്നല്ലേ സാർ?
8: അതൊക്കെ ശരിയാണ്. പിന്നെ ഉസ്മാങ്കോയ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാളൊരു ബാങ്ക് ലോണൊക്കെ സംഘടിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഐശ്വര്യ അപ്പാർട്ട്മെന്റിൽ 1 കേട്ടാ ഒരു ഫ്ലാറ്റ് ഈ ആന്റണി വാങ്ങിയത്.
7: അത് 2002 June 15.
8: എക്സാക്ട്ലി. അതിനുശേഷം ജീവിതം ഒരുവിധം തട്ടുമുട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അപ്പോഴാണ് കർത്താവ് വിക്രം റായത്തോട് എന്ന മാർവാടിയുടെ വേഷത്തില് പ്രത്യക്ഷപ്പെട്ടത്.
7: ആ സമയത്ത് ആന്റണി ചേട്ടനായിരുന്നു ഐശ്വര്യ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി. കറക്റ്റ്.
8: ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തായി എക്സ്പ്രസ് ഹൈവേ വന്നതോടെ സ്ഥലത്തിന്റെ വില ഒരുപാട് കൂടി.
7: 60 ഫ്ളാറ്റുകളുള്ള നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് പൊളിച്ച് 300 ഫ്ളാറ്റുകളുള്ള ഒരു ബിഗ് പ്രൊജക്ട് ആക്കാനുള്ള പ്രപ്പോസലുമായിട്ടാണ് റാത്തോഡ് വന്നത്. ശരിയല്ലേ സർ?
8: ശരിയാണ്, 100%. ഞങ്ങളുടെ ഫ്ളാറ്റ് 3 നിലയുള്ളതായിരുന്നു. ലിഫ്റ്റ് പോലും ഇല്ല. ഞാനും ആലീസും എത്ര തവണ സാധനങ്ങളും കൊണ്ട്

0: ഉൾപ്പെട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇറങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? പക്ഷേ ഈ പ്രപ്പോസൽ ജനറൽ ബോഡിയിൽ വന്നപ്പോ എല്ലാവരും എതിർത്തു.
1: എന്തിനാണ് സർ?
0: കോമൺ സ്പേസ് പോകുന്നു, പൂൾ ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഓരോ ഫ്ളാറ്റ് ഉടമകൾക്കും രണ്ട് ഫ്ളാറ്റുകൾ എന്ന പ്രപ്പോസലുമായി ആന്റണി ചേട്ടൻ വന്നതോടെ എതിർപ്പുകൾ ഒതുങ്ങി.
0: ശരിയാണ്, രണ്ടു കൊല്ലായിരുന്നു പുതിയ ഫ്ളാറ്റ് നിർമ്മിക്കാൻ റാത്തോഡിന്റെ ഭഗീരഥ കൺസ്ട്രക്ഷൻസ് ചോദിച്ച സമയം. അത്രയും കാലം ഫ്ളാറ്റുകാർക്ക് AC ഹോട്ടലിൽ താമസിക്കാനും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാൻ എനിക്ക് സാധിച്ചു.
1: കഴിഞ്ഞില്ല, 29 ഫ്ളാറ്റുകാർ പ്രതിഫലമായി ആന്റണി ചേട്ടന് 4 ഫ്ളാറ്റുകളാണ് കൊടുപ്പിച്ചത്. ഒരു നല്ല കൈയ്യടി കൊടുക്കൂ. അങ്ങനെ ഒറ്റമുറിക്കാരനായ ആന്റണി ചേട്ടൻ ലക്ഷാധിപതിയായി. ഇപ്പോൾ 3 ഫ്ളാറ്റിന്റെ വാടക കൊണ്ട് സുഖമായി കഴിയുന്നു. പല പല ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നു.
0: മനു, പ്ലീസ് ചാരിറ്റിയെ കുറിച്ചൊന്നും പറയരുത്. ഇടതുകൈ കൊടുക്കണത് വലുതുകൈ അറിയരുത് എന്നല്ലേ?
1: അത് ശരിയാണ് സർ. ഇപ്പോ 30 ഫ്ളാറ്റുകാരും വലിയ സന്തോഷത്തിനാ. അവർക്കൊക്കെ എക്സ്ട്രാ ഫ്ളാറ്റ് 1 രൂപയുടെ ചെലവില്ലാതെ കിട്ടിയില്ലേ? സോ പ്ലീസ് ഗിവ് ഹിം എ ബിഗ് അപ്ലോസ്.
0: അത്രക്കൊന്നും വേണ്ട.
1: കഴിഞ്ഞില്ല, വിക്രം രാഥോഡുമായി ആന്റണി ചേട്ടൻ പുതിയ ബിസിനസ് സംരംഭത്തിൽ സഹകരിക്കാൻ തുടങ്ങി. പഴയ ഫ്ളാറ്റുകൾ പൊളിക്കുക, അതിന്റെ സ്ഥാനത്ത് 10-20 നിലകളുള്ള വലിയ പ്രൊജക്ടുകൾ ഉണ്ടാക്കുക. ഇതിലൂടെ മഹാരാഷ്ട്രയിലെ കോടീശ്വരന്മാരിൽ ഒരാളായി തീർന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ.
0: ഇതൊക്കെ വിളിച്ചു പറഞ്ഞ ഇത് കേൾക്കണോരൊക്കെ ഈ ബിസിനസിലേക്ക് ഇറങ്ങില്ലേ? പിന്നെ നമ്മുടെ കാര്യം കട്ടപ്പോകയാണ്.
1: ഓ സോറി സർ, ഞാനിത് ഓർത്തില്ല, ഇത് ലൈവ് ഷോ ആണെന്ന്. സ്റ്റോപ്പ് ക്യാമറ, ലൈറ്റ്സ് ഓഫ്.
2: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
3: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്,
4: രാധിക.
2: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: പാർട്ടി വേണം,
7: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
6: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
7: നിന്റെ കാർഡും പിന്നെന്താ?
6: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
7: ബൈ ഗേൾസ്.
6: എവിടെയാ പോകുന്നത്?
7: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
6: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
8: ഏവരുടെയും നിഷ്പക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ, ആസ്വാദനങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുകയാണ് ഈ പരിപാടിയിലൂടെ തുടങ്ങാം. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം.
9: ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്ന ആധുനിക കാലത്ത് ദേവദാസ് നന്മണ്ടയുടെ വചനാമൃതം ശ്രദ്ധേയമായി. മനസ്സിന്റെ നൈർമല്യം കൊണ്ട് ബന്ധങ്ങൾ ബലപ്പെടുത്താമെന്ന പരിഹാര മാർഗം നിർദ്ദേശിച്ച ദേവദാസ് നന്മണ്ടയ്ക്ക് അഭിനന്ദനങ്ങൾ. രാജേന്ദ്രൻ വാരിയങ്ങാട്ടിൽ AR നഗറിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്.
8: ഇതേ വചനാമൃതത്തെക്കുറിച്ച് നമുക്കൊരു ശബ്ദ സന്ദേശമുണ്ട്.
10: നമസ്കാരം, ഞാൻ ഗഫൂട്ടി. ഇന്നത്തെ വചനാമൃതം ശ്രദ്ധിച്ചു. മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ശ്രീ ദേവദാസ് നന്മണ്ട പറഞ്ഞത്. ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ബന്ധങ്ങളാണെന്നും ഈ അടിത്തറ ഇല്ലെങ്കിൽ ജീവിതം തകർന്നടിയുമെന്നും ഇദ്ദേഹം ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ബന്ധങ്ങൾക്ക് മൂല്യം കുറഞ്ഞ ഇക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. എല്ലാ തരത്തിലുള്ള നല്ല ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആറ്റിക്കുറുക്കിയ ഈ വരികളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള അർത്ഥവത്തായ കാര്യങ്ങൾ വചനാമൃതത്തിലൂടെ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്, ഇനിയും പ്രതീക്ഷിക്കുന്നു.
8: PM മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര. 3-ാം തീയതി കഥാനേരത്തിൽ സേതുവിൻ്റെ കഥ, ആരുടെയോ

0: ഗന്ധം. ജി മനോജ് കുമാർ അവതരിപ്പിച്ചത് സംശയരോഗിയായ ഒരു ഭർത്താവിൻ്റെ മാനസിക വിഭ്രാന്തികൾ വരച്ചു കാട്ടുന്ന ഒന്നായിരുന്നു.
1: അദ്ദേഹം ആരോഗ്യ അമൂല്യം പരിപാടിയെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ചൂടുകുരു പൗഡറുകളും സൺസ്ക്രീനുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് 6-7 തീയതികളിൽ ഡോക്ടർ ബിഷ്റുൽ ഹാഫി വിവരിച്ചത് വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പി എം മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
0: വചനാമൃതത്തെക്കുറിച്ച് കൂടി പി എം മൊയ്തീൻ കുഞ്ഞ് എഴുതുന്നുണ്ട്. 4-ാം തീയതി സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി അവതരിപ്പിച്ച പരിപാടി. നല്ല വ്യക്തിബന്ധങ്ങൾ, ജീവിതത്തിൽ സന്തോഷം, ആത്മവിശ്വാസം, മാനസികാരോഗ്യം ഇവ വർദ്ധിപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണ്. പരസ്പര ബഹുമാനം, തുറന്ന ആശയവിനിമയം, വിശ്വാസം, ക്ഷമ ഇവയാണ് ദൃഢമായ ബന്ധങ്ങളുടെ അടിത്തറ. ഇത്തരം പരിപാടികൾക്കായി അദ്ദേഹം വീണ്ടും കാത്തിരിക്കുന്നു. കഥാനേരത്തെക്കുറിച്ചാണ് ആർ കെ ഇരവിലിൻ്റെ കത്ത്. സംശയം എന്നും മാനവലോകത്തിന് ആശങ്കയുടെ അനിശ്ചിതത്വം മാത്രമേകുന്നതാണ്. വിശ്വാസത്തിൻ്റെ നൂൽപാലത്തിലൂടെ ഗമിക്കുന്ന ലോകത്തിൽ പരസ്പര ശങ്കയുടെ കുഞ്ഞുമിന്നലാട്ടം പോലും ഒരുപക്ഷെ വൻ ഭൂകമ്പങ്ങളായി പരിണമിച്ചേക്കാം. 3-ാം തീയതി കാലത്ത് 8:30 സേതുവിൻ്റെ കഥ ശ്രദ്ധിച്ചപ്പോൾ ഇത്യാദി ചിന്തകളാണ് ഉണർന്നത്. കാൽപ്പനിക സൗന്ദര്യത്തോടൊപ്പം ചിന്തകനെയും വിമർശകനെയും എപ്പോഴും ഏതോ അവിസ്മരണീയ തലങ്ങളിലൂടെ, മിത്തുകളിലൂടെയും യാഥാർത്ഥ്യങ്ങളിലൂടെയും സഞ്ചരിപ്പിക്കുവാൻ സേതുവിനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഉന്മീലനം ചെയ്യുന്നു. ഇത്തരം നല്ല കഥകൾ പ്രക്ഷേപണം ചെയ്യുന്ന ആകാശവാണിക്കും കഥാകാരൻ സേതുവിനും അഭിനന്ദനങ്ങൾ.
1: കഴിഞ്ഞ വെള്ളിയാഴ്ച 1-ാം തീയതി നഗരമേ നന്ദി എന്ന പരിപാടിയിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹൻ പങ്കെടുത്ത് സംസാരിച്ചതിനെപ്പറ്റി ഒട്ടനവധി പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ മായ ഹർഷൻ അയച്ചിരിക്കുന്ന സന്ദേശമാണ്: പരിപാടി കേട്ടപ്പോൾ വീണ്ടും പഴയ കാലങ്ങളിൽ എത്തിപ്പെട്ടതുപോലെ. നന്ദി.
0: കോയ മുഹമ്മദ് അയച്ച പ്രതികരണമാണ്: ഒരു കാലഘട്ടത്തിന്റെ നഖചിത്രമാണ് ആ പരിപാടി. മറ്റാരും ചെയ്യാനിടയില്ലാത്ത, പലർക്കുമില്ലാത്ത, അവർക്കാർക്കും പറ്റാത്ത ഒരു കോഴിക്കോടൻ അനുഭവ ലോകം. ഒരു കണക്കിന് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാവേണ്ടതാണ്. ഇതൊരു രചനയായി ആലോചിക്കാവുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്.
1: രഘു SBI സന്ദേശം അയച്ചിട്ടുണ്ട്: പരിപാടി കേട്ടു, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂതപ്പാട്ട്, അത് മുഴുവൻ കേൾക്കണമെന്നുണ്ടായിരുന്നു. മറ്റൊരിക്കൽ പ്രതീക്ഷിച്ചോട്ടെ.
0: മുസ്തഫ ഒഡേസ, കരീംദാസ് ഇവരെല്ലാം ആർ മോഹൻ പങ്കെടുത്ത നഗരമേ നന്ദി എന്ന പരിപാടിയെക്കുറിച്ച് ഏറെ താൽപര്യത്തോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്.
1: രാജനസ് കെ തൂവക്കോടിന്റെ കത്താണ്: 24-ാം തീയതി ഗാന്ധി മാർഗത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞത് ശ്രദ്ധേയമായി. വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി വ്രതമിരിക്കാം. പ്രാർത്ഥന ചെയ്യുന്നത് ഒരിക്കലും ഒഴിവാക്കരുത് എന്ന ഗാന്ധിജിയുടെ സന്ദേശം വിലപ്പെട്ടതാണ്.
0: രാഗപരാഗം പരിപാടിയുടെ അവതാരകർ മാറുമ്പോഴും അവതരണം മെച്ചപ്പെടുകയാണ് എന്നും രാജൻ എഴുതുന്നുണ്ട്. വെറും 5 മിനിറ്റിൽ ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ ചെയ്യാൻ കഴിയും? ചിലപ്പോൾ പാട്ടുകൾ മുഴുവൻ കേൾപ്പിക്കാൻ സമയമുണ്ടാവില്ല. പരിപാടി കേൾക്കുമ്പോൾ രാഗത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി രാഗങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇഷ്ടഗാനങ്ങൾക്കൊപ്പം വിവരം നൽകുന്നതിൽ നന്ദു കർത്തയ്ക്ക് പ്രത്യേക നന്ദി.
1: മലയാള സിനിമയിലെ പെരുന്തച്ഛൻ, നാടകത്തിൽ നിന്നും സിനിമയിലേക്കും സിനിമയിൽ നിന്ന് നാടകത്തിലേക്കും തന്റെ പ്രയാണം തുടർന്ന തിലകൻ ചേട്ടനെ അനുസ്മരിച്ച് മകൻ ഷോഭി തിലകൻ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി നടത്തിയ സംഭാഷണം ശ്രദ്ധേയമായിരുന്നു. MG ധരൻ, തൃക്കരിപ്പൂർ.
0: ആകാശവാണിയിൽ നിന്ന് വിരമിച്ച സി കൃഷ്ണകുമാറുമായി അദ്ദേഹം വിരമിക്കുന്ന ദിവസം നടത്തിയ തത്സമയ അഭിമുഖ പരിപാടിയും അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങളും കേട്ടു. അദ്ദേഹത്തിന്റെ സേവനം തുടർന്നും ആകാശവാണിയിൽ ഇല്ലല്ലോ എന്ന വിഷമമാണ് ഇപ്പോൾ. സത്യൻ നായർ, കരുവള്ളിക്കുന്ന്.
1: മിനി VS വാളവയലിന്റെ കത്ത്: പ്രിയമുള്ള ആകാശവാണിക്ക്, 2-ാം തീയതി പ്രിയവാണി പ്രഭാത പ്രക്ഷേപണത്തിൽ കേൾപ്പിച്ച സസ്നേഹം എന്ന പരിപാടി ഏറെ ഇഷ്ടമായി. സിനിമയെന്ന മായാജാലത്തിലെ മാന്ത്രിക സ്പർശം, തിലകൻ എന്ന അത്ഭുത പ്രതിഭാസം, ഒരു മലയാളിക്കും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അത്രയേറെ അഭിനയ മികവ് കാഴ്ചവെച്ച ഒരു ചക്രവർത്തിയായിരുന്നു ആ നടൻ. അദ്ദേഹത്തിന്റെ മകൻ ഷോഭി തിലകൻ ഓർമ്മകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചപ്പോൾ ആ പരിപാടി ഒത്തിരി ഹൃദ്യമായി.
0: 28-ാം തീയതിയിലെ വയലും വീടും പരിപാടി ഏറെ ശ്രദ്ധയോടെ കേട്ടു എന്നും മിനി VS വാളവയൽ എഴുതുന്നു. ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരു കുഞ്ഞു ബാലൻ പഠനത്തിനിടയിലും കളികൾക്കിടയിലുമെല്ലാം മറന്നുപോകാതെ തന്റെ കുടുംബത്തിലേക്ക് വരുമാനമെത്തിക്കാൻ പശുപരിപാലനം നടത്തുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് സംതൃപ്തി തോന്നി. ആ

0: മകനെയും അവന്റെ കുടുംബത്തെയും കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. വിശദാംശങ്ങൾ ആ പരിപാടിയിൽ പരാമർശിച്ച് കേട്ടില്ല.
1: മുത്തമ്പലത്ത് നിന്നും അനൂപിന്റെ കത്താണ്. പ്രഭാതങ്ങളെ ധന്യമാക്കുവാൻ എത്തുന്ന പ്രഭാതഗീതം വളരെ നല്ലൊരു പരിപാടിയാണ്. എല്ലാവിധ ആശംസകളും. മറ്റൊരു കാര്യം കൂടെ, അവതരണ മികവ് കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു, നോവൽ ടൈം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം കൂടെ അനൂപ് സൂചിപ്പിക്കുന്നു.
0: ദാമോദർ രാധാകൃഷ്ണനാണ് പി എഫ് മാത്യൂസിന്റെ അടിയാളപ്രേതം എന്ന നോവൽ ഇപ്പോൾ പരമ്പരയായി വായിച്ച് അവതരിപ്പിക്കുന്നത്. ശ്രോതാക്കളുടെ പങ്കാളിത്തത്തിലുള്ള പരിപാടിയായ ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ ലോക തൊഴിലാളി ദിനമായ മെയ് 1 വാട്സപ്പിൽ ഒരു ശ്രോതാവും തൊഴിലാളിയെ പരാമർശിക്കുന്ന പാട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് എം കെ രാധാകൃഷ്ണൻ കാക്കൂരാണ്. പരിപാടി മികച്ചതാക്കാൻ ഈ പരിപാടിയിൽ ശ്രോതാക്കൾ മനസ്സുവെക്കണം. വിശേഷ ദിവസങ്ങളിൽ ഇത്തരം പ്രവണത പാലിക്കണം. ഇതേ ദിനം റിയൽ എഫ്എമ്മിൽ സന്ധ്യയ്ക്ക് 6 ഗാനകേളിയിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു ഗാനം ഉൾപ്പെടുത്തി കേട്ടതിൽ സന്തോഷം.
1: 26 രാത്രി 8 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേട്ടു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മനസ്സ് പറയുന്നത് ഇഷ്ടമായി. പ്രിയ നിലയത്തിൽ നിന്നും വിരമിച്ച സി കൃഷ്ണകുമാർ ചേട്ടന് യാത്രാമംഗളം നേരുന്നു. എം കെ രാധാകൃഷ്ണൻ, കാക്കൂർ.
0: ബാലചന്ദ്രൻ ബാലിശ്ശേരി ഒട്ടനവധി നിർദ്ദേശങ്ങൾ നിലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും മറ്റും അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും അവ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാം. ഏതെല്ലാം നടപ്പാക്കാനാകും എന്നും പരിശോധിക്കാം. പ്രാദേശിക വാർത്തകളിൽ അത് തയ്യാറാക്കുന്ന നിലയത്തിന്റെ പേര് പറയുന്നില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു രീതിയാണ്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമ്പോൾ ചിലത് മാറുന്നു എന്നു മാത്രം.
1: എം കോയ രചനയും വി രാമചന്ദ്രൻ സംഗീതവും നൽകി 30 ഐഷ ബീഗം പാടിയ പാട്ടുപെട്ടിക്കാലം ഉന്നത നിലവാരം പുലർത്തി. 5 പിറകിലോട്ട് തിരിഞ്ഞു നോക്കിയ ആ ഗാനം ആർക്കാണ് മറക്കാൻ കഴിയുക? ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരി. തൃശൂർ പൂരത്തിന്റെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവ് രീതിയിൽ തൃശൂർ പൂരം നടന്നില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട മേളങ്ങൾ മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി ശുഷ്കാന്തി കാണിച്ചതിൽ സന്തോഷം. വീട്ടകത്തെ പൂരപ്പറമ്പാക്കി മാറ്റി ആ പരിപാടി.
1: ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കത്തുകൾ എഴുതേണ്ട വിലാസം മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673032.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
2: മൈ ജി ബാപ്റ്റിസ്റ്റ് സ്റ്റഡിയിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
3: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
2: 10,000 മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: TNC apply.
4: ചലച്ചിത്രഗാനങ്ങൾ വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, അൽഫോൺസ് ജോസ് സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയത് ജലോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കൈതപ്രം എഴുതിയ കൈതപ്രം വിശ്വനാഥന് സംഗീതം നൽകി. ജയചന്ദ്രൻ പാടിയ മറ്റൊരു ഗാനം തിളക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൾജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബാംഗ്ലൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞ. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. ഹാൻഡ വൈറസ് ബാധയേറ്റ ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകട സാധ്യതാ പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ പറഞ്ഞു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട് സമാപിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദ ഡയറക്ടർ പരിപാടിയും നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിന്റ്സിനെ നേരിടും. വൈകിട്ട് 3:30 ചെന്നൈയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11:00.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
2: എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി. അൻവർ സാദത്ത് പാടിയ ഗാനം ചാട്ടുളി എന്ന ചിത്രത്തിൽ നിന്ന്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി തമിഴക വെട്ടുകഴകം നേതാവ് സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. തമിഴ്നാട് ഗവർണറുടെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയ്ക്കും പുതുതായി ചുമതലയേൽക്കുന്ന മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 51 വർഷത്തിന് ശേഷം ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാത്ത ഒരു ഗവൺമെൻറ് തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നു എന്ന സവിശേഷതയുണ്ട് വിജയ്യുടെ സ്ഥാനാരോഹണത്തിന്. 1967 ശേഷം ആദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്നതും പ്രത്യേകതയാണ്. 234 അംഗ നിയമസഭയിൽ 120 MLA മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയിനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം തീരുമാനിച്ചത്. VCK, IUML പാർട്ടികളുടെ 2 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVK ഭൂരിപക്ഷം ഉറപ്പിക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തിപ്രകടനവും ഫ്ലക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം VD സതീശൻ പുലർച്ചെയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻ ദേവ് ചതോപാധ്യായയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസീമപത്ര, നയന ബന്ദോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിം ആണ് ചീഫ് വിപ്പ്. അസമിൽ പുതിയ ഗവൺമെൻറ് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗോഹട്ടിയിൽ ചേരും. 2 CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലാണ് യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇൻ്റർനാഷണൽ സെൻ്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ 5 അമൃതപ്പർവ് 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 1951 പുനർനിർമ്മാണത്തിൻ്റെ 75 വാർഷികമാണ് അമൃതപ്പർവ് ആയി ആഘോഷിക്കുന്നത്. സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സോംനാഥ് ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് പ്രധാനമന്ത്രി. രാജ്യത്തെ മലിനീകരണമില്ലാത്ത ആദ്യ നെറ്റ് സീറോ ക്ഷേത്രം കൂടിയാണ് സോംനാഥ്. ക്ഷേത്രത്തിൽ ഉപയോഗിച്ച ശേഷം പുറന്തള്ളുന്ന പൂക്കൾ ഉപയോഗിച്ച് കമ്പോസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നടപ്പാതകളിൽ പാകുന്ന കട്ടകളും നിർമ്മിച്ച് സുസ്ഥിര പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സോംനാഥിൽ നടത്തിവരുന്നുണ്ട്. PM ജീവൻ ജ്യോതി ഭീമാ യോജന, PM സുരക്ഷാ ഭീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. NDA ഗവൺമെൻറ്റിൻ്റെ 11 മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിലാണ് ഇക്കാര്യം കുറിച്ചത്. PM ഭീമാ യോജനകൾ രാജ്യത്തിൻ്റെ

സാമൂഹിക സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹിക സുരക്ഷാവിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നിമിസൈലിൻ്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. മിസൈലിൻ്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പെട്രോൾ കപ്പൽ ICGS അചൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി A. അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടനിലെ രാജ്യരക്ഷാ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹാൻഡ വൈറസ് ബാധയേറ്റ ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകട സാധ്യതാ പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിച്ച അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക അവരുടെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. തമിഴക വെട്ടുകിഴകം നേതാവ് C. ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ലൂപ്പസിനെ ദൃശ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ലൂപ്പസ് ദിനാചരണ പ്രമേയം. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിൻ്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൗൺസിൽ ആവശ്യമുന്നയിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ശബ്ദവിസ്മയവുമായി മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിൻ്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5:00 കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7:30 ഗോഹട്ടിയിലാണ് മത്സരം. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് FCയോട് 1 ഗോളിന് തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5ാം സ്ഥാനത്ത് തുടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കും.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണൻ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇന്ന് വിപണിയിൽ ഗ്രാമിന് 13,965 രൂപ, ഒരു പവന് 111,720 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
5: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ, എച്ച് പി ബ്രദർ, കാനൺ പ്രിന്ററുകൾ.

0: സ്പെഷ്യൽ ഓഫർ,
1: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
3: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താനലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
5: നമസ്കാരം, ഏവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂളിലെ കുട്ടികളായ ഞങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പൂക്കുടയിൽ ഗാനങ്ങളും പിന്നെ ഒരു കൊച്ചു പ്രസംഗവും അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കഥയുമുണ്ട് കേട്ടോ. ആദ്യമായി ഒരു കൊച്ചു അഭിനയ ഗാനമായാലോ അവതരിപ്പിക്കുന്നത് അഞ്ചലന മുംതാസ്.
6: ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് തേൻവാവിന്റെ പാട്ടാണ് പാടുന്നത്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി സംഘഗാനം അവതരിപ്പിക്കുന്നവർ അഫാന, ആയിഷ മെഹറിൻ, ജുന ഫാത്തിമ, റഹ്മ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി ദേശഭക്തി ഗാനം അവതരിപ്പിക്കുന്നവർ ഐഷ മെഹറിൻ, ഫാത്തിമ മെഹറിൻ, ഹബീബ വത്തൂൽ, ആമിന ഹസ്ര, ഐഷ മെഹ്സ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: തുടർന്ന് ഒരു കഥയുമായി വരുന്നു ഫറാമ.
2: നമസ്കാരം. ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരമായിരുന്നു അത്. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നത്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെയും അടുത്തും എത്തി. എത്തിയ പാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്നറിയാനല്ലേ ഇവിടെ വന്നത്? അവൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. ഗുരു അവനോട് പറഞ്ഞു, പക്ഷേ തനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് നന്നായി ചുറ്റി കണ്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു വരൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. എന്നിട്ട്, ഇതാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഇത് നീ നടക്കുമ്പോൾ താഴെ തുളുമ്പാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറിയിറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുമ്പിലെത്തി. ഗുരു അവനോട് ചോദിച്ചു, നീ എല്ലാം കണ്ടു അല്ലേ? അല്ല, നീ എന്താ തിരശ്ശീല കണ്ടില്ലേ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ത് കൊണ്ടുവന്നതാണ്. അല്ല, നീ എന്താ ഉദ്യാനം കണ്ടില്ലേ? അത് ഈ മട്ടിലാക്കി തീർക്കാൻ 10 വർഷമെങ്കിലും എടുത്തു. അല്ല, നീ എന്താ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിനുള്ളിലെ ഓരോ തുകൽ താളുകളും എത്ര മനോഹരവും മൃദലവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. കാരണം താൻ ഇതൊന്നും കണ്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ 2 തുള്ളി എണ്ണയിലായിരുന്നില്ലേ? ഗുരു അവനോട് പറഞ്ഞു. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് ഗുരുവിന്റെ മുമ്പിൽ കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ നീ ഒന്നും കൂടി നന്നായി വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവനെല്ലാം വിസ്തരിച്ച് കണ്ടു. ചുമരുകളിലെ കലാരൂപങ്ങൾ, പിന്നെ ഗുരു പറഞ്ഞ ആ തിരശീല, പിന്നെ ഉദ്യാനം, പിന്നെ ഗ്രന്ഥപ്പുര, ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുമ്പിലെത്തി. എന്നിട്ട് താൻ കണ്ട കാഴ്ചകളൊക്കെ ഗുരുവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും എവിടെ? അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്പൂൺ

0: ിൽ രണ്ടു തുള്ളി എണ്ണയില്ല. ഗുരുവനോട് പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്. ആ എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും നീതിയും ധർമ്മവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: ഇനി ഒരു കൊച്ചു പ്രസംഗവുമായി വരുന്നു ജുനാ ഫാത്തിമ. വിഷയം ശുചിത്വ കേരളം, എന്റെ ഉത്തരവാദിത്തം. പ്രിയപ്പെട്ടവരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. പച്ചപ്പും പുഴകളും കായലുകളും കടൽ തീരങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ നാട്. എന്നാൽ ഇന്ന് എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മലിനമായ ജലാശയങ്ങൾ എന്നിവയൊക്കെ കാണാം. ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ നാടിന്റെ ശുചിത്വത്തെ കുറിച്ചും അതിൽ ഓരോ പൗരനുമുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശുചിത്വ കേരളം എന്റെ ഉത്തരവാദിത്തം എന്നത് ഒരു മുദ്രാവാക്യം മാത്രമല്ല, അതൊരു ജീവിത രീതിയും സംസ്കാരവുമാണ്. മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലങ്ങൾ വൃത്തിഹീനമാക്കുന്നതും നമ്മളാണ്. പ്രകൃതി രമണീയവും ഫലപുഷ്ട സമ്പന്നവുമായ മണ്ണും നമ്മിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം ശ്രീ പി കെ ബാലചന്ദ്രൻ സാറിന്റെ രണ്ടു വരികൾ ഓർത്തു പോകുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക്

0: ഒരു ഭൂമിയും. വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധാലുക്കളായ നമ്മളിൽ പലർക്കും നാടിന്റെ ശുചിത്വത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല. മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലങ്ങൾ വൃത്തിഹീനമാക്കുന്നതും നമ്മളാണ്. നാടിനെ ശുചിത്വമുള്ളതാക്കാൻ ഓരോ വ്യക്തിയുടെയും സഹകരണവും പ്രതിബദ്ധതയും ആവശ്യമാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ചിന്താഗതി ഓരോ മലയാളിക്കും ഉണ്ടാകണം. ശുചിത്വ കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം ഒന്ന് നോക്കാം. മാലിന്യ സംസ്കരണം വീട്ടിൽ നിന്ന് തുടങ്ങുക. കമ്പോസ്റ്റോ ബയോഗ്യാസ് പ്ലാന്റോ സ്ഥാപിക്കുക. അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറാം. പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ് തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നൽകുക. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം. മാലിന്യം വലിച്ചെറിഞ്ഞ് ജലാശയങ്ങളെ ഇല്ലാതാക്കാതിരിക്കുക. ശുചിത്വത്തെ കുറിച്ച് അവബോധം വളർത്തുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ശുചിത്വത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. ഓർക്കുക, ശുചിത്വമുള്ള ഒരു നാടാണ് ആരോഗ്യവും സൗന്ദര്യവുമുള്ള നാട്. അതിന് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. ഓരോരുത്തരും തൻ്റെ വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ശുചിത്വം ആരംഭിക്കുമ്പോൾ നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറുന്നു. ശുചിത്വ കേരളം എൻ്റെ ഉത്തരവാദിത്വം എന്ന് നമുക്ക് ഉറച്ച മനസ്സോടെ പറയാം. എൻ്റെ നാടിനെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെതാണ്.
1: ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
0: അവസാനമായി മനോഹരമായ ലളിത ഗാനവുമായി അഫാന.
2: മലയാള കരചൂടും

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊളത്തറ കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക്.
0: പൂക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
3: ഒരു വീടായാൽ
4: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
4: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
4: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
6: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए.
5: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

FM പ്രധാന വാർത്തകൾ. തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA യോഗം ഇന്ന് ഗോഹട്ടിയിൽ. അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഒത്തുകൂടുന്നത്. രണ്ട് ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാവുന്ന മോഷണങ്ങൾക്കും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കപ്പറമ്പിൽ ജനജാഗ്രത സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കപ്പറമ്പ് സന്നദ്ധ സേനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾ മോഷണങ്ങളും മറ്റും തടയുന്നതിന് വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് FCയോട് 1 ഗോളിന് തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5-ാം സ്ഥാനത്തേക്ക് തന്നെ തുടരുകയാണ്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി
2: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
3: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർബിജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്രുത ഗായിക ആശാ ഭോസ്ലയെക്കുറിച്ചുള്ള പരിപാടിയുടെ തുടരധ്യായം കേൾക്കാം നമുക്കിന്ന്. ആശാ ഭോസ്ലയുടെ സംഗീത പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത് ദേവാനന്ദ് ചിത്രമായ ടാക്സി ഡ്രൈവറിലെ ജിനെ ദോ ഔർ ജിയോ എന്ന ഗാനത്തോടുകൂടിയാണ്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted.
2: Crescent Builders proudly presents our 25th story of luxury living. Florican Crescent Luxury Apartments at Florican Hill, Malaparamba, Calicut. More space for luxury with beautifully designed 2 and 3 bedroom homes crafted to maximize comfort and elegance. Florican Crescent, more space to live. Book your home now. Call 9744-999-888. Crescent Builders, preferred, trusted.
3: എസ് ഡി ബർമൻ ആയിരുന്നു ടാക്സി ഡ്രൈവറിന്റെ സംഗീത സംവിധായകൻ. ബർമൻദായുടെ പല ഗാനങ്ങളും ആലാപനത്തിൽ അനസ്യൂതമായ മാറ്റങ്ങൾ വരുത്തി ആശ അനശ്വരമാക്കി. കാലിഘട്ട ഛായേ, രാത് അകേലി ഹേ തുടങ്ങിയ പാട്ടുകളിലെ വൈവിധ്യം ശ്രദ്ധേയമാണ്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒ പി നയ്യാരെ പോലെ തന്നെ എസ് ഡി ബർമനും ആശയ്ക്ക് കൂടുതൽ അവസരം നൽകിയത് ലതയുമായുള്ള സൗന്ദര്യ പിണക്കത്തെ തുടർന്നാണ്. 1957 മുതൽ 62 വരെയുള്ള എസ് ഡി ബർമൻ ചിത്രങ്ങളിൽ ലതയുടെ സ്വര സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, പകരം ആശയാണ് നിറഞ്ഞു നിന്നത്. അതിനുശേഷം ബർമൻ ലതാ പിണക്കം തീരുകയും ബാന്ധിനിയോടെ ലത വീണ്ടും ബർമൻ ചിത്രങ്ങളിൽ പാടിത്തുടങ്ങുകയും ചെയ്തു. എങ്കിലും എസ് ഡി ബർമൻ ആശയെ പൂർണ്ണമായും ഒഴിവാക്കിയില്ല. ബാന്ധിനിയിലെ അബ് കെ ബരസ് എന്ന ഗാനം ഗായികയെന്ന നിലയിൽ ആശയുടെ സ്ഥാനം അല്പം കൂടെ ഉയർത്തി.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ബർമൻദായുടെ മകൻ പഞ്ചം എന്ന രാഹുൽ ദേവ് ബർമൻ ആശയുടെ ജീവിതത്തിലും സംഗീത സബര്യയിലും ആശ്വാസദായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നയാളാണ്. ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ വെളുത്തുമെലിഞ്ഞ ആ ചെറുപ്പക്കാരൻ മെട്രിക്കുലേഷന് പഠിക്കുകയായിരുന്നു. അന്നേ സംഗീത സംവിധാനത്തിൽ അച്ഛനായ എസ് ഡി ബർമനെ സഹായിക്കും. സ്വന്തം ഈണം ചിട്ടപ്പെടുത്താൻ പിതാവ് മകനെ പ്രോത്സാഹിപ്പിക്കും.

0: छोड़ दो आजकल जमाना क्या कहेगा।
1: क्रेसेंट बिल्डर्स, दिल से दिल तक।
2: क्रेसेंट बिल्डर्स, प्रेफर्ड, ट्रस्टेड।
3: Crescent Builders proudly presents our 25th story of luxury living. Florican Crescent Luxury Apartments at Florican Hill, Malaparamba, Calicut. More space for luxury with beautifully designed 2 and 3 bedroom homes crafted to maximize comfort and elegance. Florican Crescent, more space to live. Book your home now. Call 9744-999-888. Crescent Builders, preferred, trusted.
4: അങ്ങനെയിരിക്കെ സച്ചിൻ ദായുടെ അർമാൻ എന്ന പടത്തിൽ പാടുവാൻ ചെന്നപ്പോഴാണ് ആശ രാഹുലിനെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം തന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിയത് ആശാജിക്കോ

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: 1961 ഛോട്ടെ നവാബ് എന്ന ചിത്രത്തിൽ സ്വതന്ത്ര സംഗീത സംവിധായകനായി അരങ്ങേറുമ്പോൾ രാഹുൽ ലതയുടെ ആരാധകനായിരുന്നു. 5 വർഷത്തിനു ശേഷം പുറത്തിറങ്ങിയ തീസരി മൻസിൽ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീതജ്ഞനും ഗായികയും എന്ന നിലയിൽ രാഹുലും ആശയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. ശാസ്ത്രീയ സംഗീതത്തിലും നാടോടി സംഗീതത്തിലും വേരുറപ്പിച്ച അച്ഛന്റെ ശൈലിയിൽ നിന്ന് കുതറിമാറി സ്വന്തം വഴി കണ്ടെത്തുകയായിരുന്നു പഞ്ചം എന്ന് ബോളിവുഡ് സ്നേഹപൂർവ്വം വിളിക്കുന്ന ആർ ഡി ബർമൻ. തീസരി മൻസിലിൽ ആശപാടിയ ഓമേരെ സോനാരേ എന്ന ഗാനം രണ്ടുപേർക്കും മുന്നോട്ടു പോകാൻ കരുത്തു നൽകി. കിഷോർ കുമാർ കൂടി വന്നു ചേർന്നപ്പോൾ അതൊരു ശക്തമായ കൂട്ടുകെട്ടായി.

സംഗീതത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഒന്നിക്കാൻ രാഹുലും ആശയും തീരുമാനിച്ചു. ഒരേ അഭിരുചികളുള്ള, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ടു വ്യക്തിത്വങ്ങൾ. 1980 അവർ വിവാഹിതരായി. ആ ബന്ധത്തെപ്പറ്റി പിന്നീട് ആശയെഴുതി, ഗണപതിറാവു ഭോസ്ലെയും പഞ്ചമുമാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുരുഷന്മാർ. അവർ രണ്ടുപേരും ഇന്നില്ല. പഞ്ചമിനോട് സവിശേഷമായ ഒരു ബന്ധമായിരുന്നു എന്റേത്. മഹാനായ സംഗീതജ്ഞൻ. എന്റെ ശബ്ദത്തെ ഇത്രമാത്രം ഉപയോഗപ്പെടുത്തിയ മറ്റൊരാളില്ല. സംഗീതത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിരുചിയുള്ളവരായിരുന്നു ഞങ്ങൾ. അതേസമയം ഇരുവരുടെയും സ്വകാര്യത പരസ്പരം മാനിക്കുകയും ചെയ്തു. തന്റെ പ്രിയപ്പെട്ട ബബ്സിനു വേണ്ടി അങ്ങനെയാണ് രാഹുലിനെ ആശ വിളിച്ചത്. ക്ലാസിക്കലും ഗസലും റോക്കും ഡിസ്കോയും കാബ്രയും ഉൾപ്പെടെ എല്ലാതരം ഗാനങ്ങളും ആശ പാടി. 1970 അവരുടെ സംഗീതം ബോളിവുഡിനെ ഇളക്കി മറിച്ചു.

0: കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അനുയാത്ര തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: മൾട്ടി ബാക്ക് ടു സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
3: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
2: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: TNC apply.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടെലി ഹൈഫൻ ലോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: नीमा सैंडल, हर पल चंदन का एहसास. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രിയമുള്ളവരെ, ഇന്നത്തെ യുവ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നാദ്യം കാതോടു കാതോരം എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത്. ONV കുറിപ്പിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ ജ്വാല എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയ ഗാനം, വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു KMK കോളിച്ചാൽ.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: ടി എൻ സി അപ്ലൈ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ആദ്യം നാട്ടുവിശേഷം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിനങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ 8547630139. മറ്റു നമ്പർ 9495.

6757595. ഇനി നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനെ കാതോർക്കുന്നു അഞ്ജു ഷാജി കണ്ണാടിപ്പൊയിൽ നിന്ന്.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
3: നാട്ടുവിശേഷത്തിൽ ഇനി അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495999669. ഇനി കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനായി കാതോർക്കുന്നത് സിന്ധു നന്ദി.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഓൺലൈൻ ക്ലാസ്സും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
1: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ 1:10,00,000 രൂപയും.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: TNC apply.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: പ്രിയമുള്ളവരെ, ഇനി യുവർ ചോയ്സ് ഉച്ചയ്ക്ക് ശേഷം 3-2.
6: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
5: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
8: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
7: സമയം 12:00. FM പ്രധാന വാർത്തകൾ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തിയും പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്ന ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസനം, ഏജൻസികൾക്കിടയിലെ ഏകോപനം എന്നിവ യോഗം വിലയിരുത്തും. കെ സി വേണുഗോപാലിനെതിരെ തന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് മുൻ മന്ത്രി കെ സി ജോസഫ്. ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ജോസഫ് AICC പരാതി നൽകി. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 15

5 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതം 30 വരെ വാങ്ങാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൗകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. മൂന്ന് സംസ്ഥാനങ്ങളിലെ BJP വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SC നേരിടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം

സ്ഥാനമേറ്റു. 59 വർഷത്തിനു ശേഷം ആദ്യമായാണ് ദ്രാവിഡേതര കക്ഷിയുടെ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നത്. 1967 ശേഷം കോൺഗ്രസ് ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നതും സവിശേഷതയാണ്. 234 അംഗ നിയമസഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹം ക്ഷണിച്ചത്. വി സി കെ, ഐ യു എം എൽ പാർട്ടികളുടെ രണ്ട് വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സി പി ഐ, സി പി ഐ എം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ദിവസം തന്നെ വിജയ് 3 ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കും മയക്കുമരുന്ന് നിയന്ത്രണത്തിനും 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് അത് സൌജന്യമായി നൽകുന്നതിനുമാണ് അദ്ദേഹം ഉത്തരവിൽ ഒപ്പുവച്ചത്. വിശപ്പിന്റെ വില അറിയാവുന്ന ആളാണ് താനെന്നും പൊതുപണം ദുരുപയോഗം ചെയ്യില്ലെന്നും അതിനാരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയവർക്ക് ഉറപ്പു നൽകി. ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമായിരിക്കും. അഴിമതിക്ക് ഭരണത്തിൽ സ്ഥാനമുണ്ടാവില്ലെന്നും പല അധികാര കേന്ദ്രങ്ങളുണ്ടാവില്ലെന്നും വിജയ് വ്യക്തമാക്കി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം വി ഡി സതീശൻ പുലർച്ചെയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് എ എ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജ്ഞാനേഷ് കുമാർ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ബി ജെ പിയുടെ വിജയം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ദേശീയ നയങ്ങളോട് പൊതുജനങ്ങളുടെ പിന്തുണയ്ക്ക് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗളൂരുവിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിൽ വെറും 3 സീറ്റുകളിൽ നിന്നാണ് പാർട്ടി ആരംഭിച്ചതെന്നും 10 വർഷത്തിനുള്ളിൽ വലിയ പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ പി എം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. 2 ദിവസത്തെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിലാണ് യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രിയോഗത്തിൽ വിലയിരുത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരുനോട്ടം എന്ന ആമുഖ പരിപാടി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 നാടക പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 1 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ശബ്ദ വിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ആദ്യത്തെയും അവസാനത്തെയും നാടകങ്ങളിൽ

0: അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിച്ച അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക അവരുടെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്ക് ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൗകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ കാന്തല്ലൂർ വട്ടവട മലനിരകളുടെ ആകാശക്കാഴ്ചകൾ മെത്താപ്പില് ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. രണ്ടുപേർക്ക് ഭക്ഷണമുൾപ്പെടെ 3000 രൂപയാണ് നിരക്ക്. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
0: ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ലൂപ്പസിനെ ദൃശ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ലൂപ്പസ് ദിനാചരണ പ്രമേയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. മോഷണങ്ങൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന ആവിഷ്കരിച്ച പരിപാടിയിൽ മോഷണങ്ങൾ തടയുന്നതിന് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രദേശത്ത് രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് സഹായം തേടാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ അഡ്വാൻസ് മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം 1-ലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. 3 സംസ്ഥാനങ്ങളിലെ BJPയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

സമയം 1 മണി. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബാംഗ്ലൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാമത് വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ വിലക്കയറ്റം തടയുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് INTUC നാളെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഉപരോധിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ. ജില്ലാ കേന്ദ്രങ്ങളിൽ രാവിലെ പ്രതിഷേധ പ്രകടനവും ഉപരോധവും നടത്താനാണ് തീരുമാനം. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ 5 ദിവസത്തെ അമൃത് പർവ് 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 1951 പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികമാണ് അമൃത് പർവായി ആഘോഷിക്കുന്നത്. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലാണ് യോഗം ചേരുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം. നാളെ മുതൽ ഈ മാസം 18 രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. 8-ാമത് അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഈസ്റ്റീൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദ ഡയറക്ടർ പരിപാടിയും നടക്കും. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മാനാർച്ച് ഉൾക്കടലിനും അതിനോട് ചേർന്ന

ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇന്നത്തെ ഗാനോത്സവത്തിൽ ആദ്യം ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിൽ സുജാതയും നിഷാദും പാടിയത്, ആർ കെ ദാമോദരന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഗാനോത്സവം.
1: ഇനി കൊടുവള്ളിയിലെ ആബിദിൻ്റെ ഇഷ്ടഗാനമാണ് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗിരീഷ് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന് സംഗീതം.

0: ഗാനോത്സവം.
1: ഇനി പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഈ ഗാനത്തിനായി കാതോർക്കുന്നത്.
0: പരിപാടി
1: കനക രാധാകൃഷ്ണൻ, വാഴയൂർ ചുങ്കപ്പള്ളിയിൽ നിന്നും.
2: ഓ പവതീ

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: ഇനി ഇന്ന് മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും സമർപ്പിച്ചുകൊണ്ട് കല്ലാച്ചി റൂബിയൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും അനിത, ചന്ദ്രി, വത്സല, വിജിഷ, ബിന്ദു, സുജിഷ തുടങ്ങിയവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം രാപ്പകൽ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്.

0: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിൽ ഇനി
0: ഫോണിൻ പരിപാടി.
1: താലോലം എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കുന്ദമംഗലത്തിൽ നിന്നും ഷീന.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്
3: സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി മന്നൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനെ കാതോർക്കുന്നു മാനാഞ്ചിറ ആനക്കുളത്ത് നിന്നും പ്രജീഷ് കുമാർ, പ്രേമലീല എന്നിവർ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: ഗാനോത്സവത്തിൽ ഇനി മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രാജകോട്ടി സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ചിരഞ്ജീവി. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് ഓമശ്ശേരി പെരുവില്ലിൽ നിന്ന് ജമീല. എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് ഈ ഗാനം അവർ സമർപ്പിക്കുന്നത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി അനാർക്കലി എന്ന ചിത്രത്തിൽ സുശീല പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് ചെറുവണ്ണൂരിൽ നിന്നും പോൾ.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ഇരിട്ടിയിൽ നിന്നും സതീഷ് ബാബു ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം കൈക്കുടുന്ന നിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് കൈതപ്രത്തിന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി സുജാതയും ശ്യാം ധർമ്മനും പാടിയ ഗാനമാണ് ചിത്രം കാണാ കൺമണി. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കുറ്റിക്കാട്ടൂരിൽ നിന്നും റസിയ.

0: ഗാനോത്സവം. ഇനി തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കക്കോടിയിലെ മനോജ്കുമാറിന്റെ ഇഷ്ടഗാനമാണ്. കക്കോടി കൂടത്തുമ്പുയിൽ നിന്നും മനോജ്കുമാർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ഭൂമിഗീതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വി കുറിപ്പിന് വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

തേടിയ വള്ളിക്കാലിച്ചിറ്റി ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യേശുദാസും വാണിജ്യറാമും പാടിയത്. ഗാനരചന എ പി ഗോപാലൻ, സംഗീതം കെ ജെ ജോയി.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. വൺ 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ആദ്യം അഫ്സാന എന്ന ആൽബത്തിൽ അനുരാധ പൊദ്വാൾ പാടിയത്.

0: ഇനി
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: ഇനി ആശാ ഭോസ്ലെ പാടിയത്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി ചന്ദൻ ദാസ് പാടിയത് ആൽബം ആപ്കാ പ്യാർ മിലേഗാ തോ സൻവാർ ജാതെങ്കേ.

ഇനി ഹരിഹരൻ പാടിയത്.

0: ഹിന്ദി ആൽബം സോങ് സമാപിക്കുന്നു, ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. FM പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടുകഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. അസമിൽ BJP നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. ഇടുക്കിയിൽ വീടിനുള്ളിൽ സ്ഫോടനം. ഉപ്പുതറ പക്കാ വീട്ടിലെ എം അൻസാരിയുടെ വീടിനുള്ളിലാണ് സ്ഫോടനം. വീട് തകരുകയും ഗൃഹനാഥന് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളുടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നാദ്യം മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ONV കുറുപ്പിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു അജയ് അച്ഛനമ്പലം. എല്ലാ മാതാക്കൾക്കും അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസിക്കുകയാണ് അദ്ദേഹം.

0: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
1: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI.
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ഇനി അയൽക്കാരി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന സംഗീതം, യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനെ കാതോർക്കുന്നു. പുതിയ നേരത്തു നിന്നും ഇന്ദു രമേശ്.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഇനി സ്നേഹവീട് എന്ന ചിത്രത്തിൽ ഹരിഹരൻ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു ചെറുപ്പളശ്ശേരിയിൽ നിന്നും പ്രീത.

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
0: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: ടി എൻ സി അപ്ലൈ.
2: ഇന്ന് പാർട്ടി വേണം.
3: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
2: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
3: നിന്റെ കാർഡും പിന്നെന്താ?
4: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
3: ബൈ ഗേൾസ്.
4: എവിടെയാ പോകുന്നത്?
3: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
4: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
6: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7993-85496-0495-274446.
8: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: ഇനി ഖത്തറിൽ നിന്നും ഷെരീഫ് കരിയട ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ഡെയ്ഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി അനൂപ് കെ, സിദ്ധാർത്ഥ കൃഷ്ണ, ജിനു മുത്തമ്പലത്ത് നിന്നും ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി അർത്ഥന എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് പാലക്കാട് നിന്നും കൃഷ്ണപ്രിയ. അമ്മച്ചനും മാമനും അമ്മമ്മയ്ക്കും വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെടുന്നത്.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി താന്തോന്നി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഗിരീഷ് പുത്തൻജിയുടെ വരികൾക്ക് തേജ് മെറിവിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് കണ്ണാടിപ്പൊയിൽ നിന്നും ശ്രീലക്ഷ്മി, അപ്പുകുട്ടൻ, ഷാജി, അഞ്ജു എന്നിവർ എല്ലാ അമ്മമാർക്കും വേണ്ടി.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇനി രാമല്ലൂരിൽ നിന്നും ദേവമാനസി, രേഷ്മ, സതീഷ് എന്നിവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം, അമ്മ കിളിക്കൂട് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
6: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
8: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: ഇനി ശ്രീദേവി മാറാട് ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ഗാനത്തിനായി കാതോർക്കുന്നു ഈസ്റ്റ് ഹിൽ നിന്നും ശ്യാമള വിശ്വനാഥ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി ദേവനന്ദ, സത്യൻ അത്വനി പരവച്ചേരിയിൽ നിന്നും ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ഇന്നലെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: FM പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങളും പദ്ധതികളും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടുകഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അസമിൽ BJP നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കോതമംഗലം വടാട്ടുപാറ പലവൻ പുഴയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ ബാറ്റിംഗ്സിന് അയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മ്യൂസിക് മിക്സ്.
3: കടമഴിയിൽ കമലദളം

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: മ്യൂസിക് നിക്സ്.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: അസൈൻമെന്റ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
3: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
2: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
2: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഒരു വീടായാൽ
1: സംശയം എന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
0: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
0: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: മ്യൂസിക് നിക്സ്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മൾട്ടി ബാക്ക് ടു സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
1: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
0: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
0: ഇപ്പോൾ എല്ലാ മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: TNC apply.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

മ്യൂസിക് മിക്സ്. മ്യൂസിക് മിക്സ് സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴകവട്രി കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. അസമിൽ ബിജെപി നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SC പോരാട്ടം അല്പസമയത്തിനകം. FM പ്രധാന വാർത്തകളിനി 6 മണിക്ക്.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൾജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC apply.

0: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ.
1: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ 1:10,00,000 രൂപയും.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
0: TNC അപ്ലൈ.
2: അക്കടി ബക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കാ ദിക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ.

0: का एहसास
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.

0: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
1: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI.
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
0: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: മനസ്സിൽ മനസ്സിൽ ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1
5: അടുത്ത ഗാനം ഹിമ്മത്ത് വാല എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്.
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ. മഴക്കാലം എത്തുന്നതിനു മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും പ്രളയസാധ്യത കുറയ്ക്കുന്നതിനുമായി കോഴിക്കോട് മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരുവഞ്ഞിപ്പുഴ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലഖ്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളിനി 7 മണിക്ക്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം കെ ജയകുമാർ വരികളെഴുതി ശ്യാമീണമിട്ട് യേശുദാസ് പാടിയതാണ്. ചിത്രം അഴിയാത്ത ബന്ധങ്ങൾ.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. കെ ജയകുമാറിന്റെ വരികൾ കീണമിട്ടത് രവീന്ദ്രൻ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: മുല്ലനീഴിയുടെ ഭാവനയ്ക്ക് ജെറി അമൽദേവ്. ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത് ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.
3: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം.

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരൻ.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ്. ഈണമിട്ട് യേശുദാസും ലതികയും സുനന്ദയും പാടിയ ഗാനമാണ് അടുത്തത് ചിത്രം അടുക്കാൻ എന്തെളുപ്പം.

വസന്തം തളിർപ്പ്, ഹേമന്തം കുളിർപ്പ്, വസന്തം തളിർപ്പ്, ഹേമന്തം കുളിർപ്പ്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपकी महत्वपूर्ण.
0: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന

0: വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത്. 102 എംഎൽഎമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചൂട് നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
2: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. 2-ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12-ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം യുവാക്കളുടെ ശക്തി.

എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളിയിൽ അടുത്തതായി പൂവച്ചൽ ഖാദർ എഴുതി ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയ ഒരു ഗാനം, ചിത്രം ആൺകിളിയുടെ താരാട്ട്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: കഥയ്ക്ക് പിന്നിൽ എന്ന ചിത്രത്തിൽ മാർക്കോസും സൽമാൻ ജോർജും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: അതിർത്തികൾ എന്ന ചിത്രത്തിലെ ഗാനം പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, യേശുദാസ് പാടിയത്.

0: അസൈൻമെന്റ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഒരു വീടായ
3: സംശയമുണ്ട്, ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
3: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
3: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ചിത്രം എന്ന ചിത്രത്തിലെ ഗാനം ഷിബു ചക്രവർത്തി എഴുതി, കണ്ണൂർ രാജൻ ഈണമിട്ട് MG ശ്രീകുമാർ പാടിയത്.

0: ഗാനകേളി.
1: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. അങ്കമാലിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 16

FM പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. അങ്കമാലിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപം ശനിയാഴ്ചയായിരുന്നു സംഭവം. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
3: തീർച്ചയായും.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
3: മൈജി ബാക്ക് ടു സ്റ്റഡി. ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC അപ്ലൈ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ CVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സോളാർ പവർ കെ മാമലേ ഭാരത് ദുനിയ കെ ടോപ് ദേശോ മേ പഹുഞ്ച് ഗയാ ഹൈ. CNG ആധാരിത വ്യവസ്ഥകോ പ്രമോട്ട് കർ രഹേ ഹൈ. ഐസേ തമാം പ്രയാസോ കെ കാരണ ഭാരത് ഇസ് ബഹുത് ബഡേ വൈശ്വിക ഊർജാ സങ്കട കാ സാമന കർ രഹാ. ലേക്കിൻ അബ് ആജ് സമയ കി യേ ഭി മാംഗ് ഹൈ പെട്രോൾ ഡീജൽ ഗ്യാസ് ഐസി ചീജോ കാ ബഹുത് സംയം സേ ഇസ്തമാൽ കരേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോചേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസുനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ UP നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസുൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2nd ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1st നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. 19 ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി 19 ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3rd നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3rd അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCA 1-3 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. 1 ആഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. വിശറിക്ക് കാറ്റ് വേണ്ട എന്ന നാടകത്തിൽ കെ.എസ്. ജോർജും സുലോചനയും പാടിയ ഗാനം.

0: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
1: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയും.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: TNC അപ്ലൈ.
2: LPR വർമ്മ വിഷവൃക്ഷം എന്ന നാടകത്തിൽ പാടിയ ഗാനമാണ് അടുത്തത്.

FM പ്രധാന വാർത്തകൾ. സൗരോർജ ഉൽപ്പാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എം രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ആകാശവാണി 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഈ മാസം 17 സൈക്ലത്തോൺ സംഘടിപ്പിക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം മെയ് 12-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ലക്ഷ്മണരേഖ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, എ ടി ഉമ്മർ ഈണമിട്ട് യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്.

0: പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ ഈണമിട്ട് ലതിക പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്.
1: Ha ha ha ha.

സരസ്വതീയാമം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. വള്ളനാട് നാരായണൻ്റെ വരികൾ, എ ടി ഉമ്മറിൻ്റെ സംഗീതം.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് മൈജിയിൽ. TNC അപ്ലൈ.
4: രാഗം താനം പല്ലവി ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
2: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
1: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക് വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
1: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: ടി എൻ സി അപ്ലൈ.
3: എസ് ജാനകി പാടിയ ഒരു ഗാനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി ജെറി അമൽദേവ് ഈണമിട്ടത്.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
4: ബാലമുരളിയുടെ വരികൾക്ക് സലീൽ ചൗധരി ഈണമിട്ട ഒരു ഗാനം സ്വപ്നം എന്ന ചിത്രത്തിൽ വാണിജ്യറാം പാടിയത്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണമിട്ട ഗാനം ആരാധിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സുവർണമലരുകളിലെ അടുത്ത ഗാനം പൂച്ചാപുഷ്പം എന്ന ചിത്രത്തിൽ തിക്കുറിശി എഴുതി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: ഓ, ഈ വേനൽ ചൂട് എന്നിട്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
1: 1, 1.5 ton, 3-star, 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC apply.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd day, May 12th, ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം May 13th, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
5: സുവർണമലരുകളിലെ അടുത്ത ഗാനം സൗന്ദര്യപൂജ എന്ന ചിത്രത്തിൽ ജാനകി പാടിയത്. ഗാനശില്പികൾ മങ്കൊമ്പ് MS ബാബുരാജ്.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഇന്നത്തെ സുവർണമലരുകളിൽ അവസാനമായി രണ്ടു ലോകം എന്ന ചിത്രത്തിൽ യൂസഫലി കച്ചേരി എഴുതി ജി ദേവരാജനീണമിട്ട് യേശുദാസും സംഘവും പാടിയ ഗാനമാണ്.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ഒക്ടോബർ 11 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മുമ്പായി ഫോണിലൂടെ ഏത് സന്ദേശം ഒഴുകി വരരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നുവോ ആ സന്ദേശം എത്തി. ഞാൻ എൻ്റെ നാൾവഴിത്താളിൽ ഇപ്രകാരം വേദനയോടെ കുറിച്ചിട്ടു: നെടുമുടി വേണു, ഇനി ഇല്ല.
0: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
1: ഒരുപാട് ഒരുപാട് വർഷങ്ങളുടെ, 4 പതിറ്റാണ്ടിലേറെ

കാലഘട്ടത്തിൻ്റെ അവസരങ്ങൾക്കതീതമായി, ഊഴങ്ങൾക്കതീതമായി, വ്യക്തി താല്പര്യങ്ങൾക്കതീതമായി, ഹൃദയം കൊണ്ട് ഹൃദയത്തെ അറിഞ്ഞിരുന്ന, ആശ്ലേഷിച്ചിരുന്ന ഒരു നല്ല ബന്ധത്തിന് കാലമൊരു അർദ്ധവിരാമം കുറിക്കുകയായിരുന്നു. വേണുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം പരിചയപ്പെട്ട നിമിഷം, പിന്നീട് ഇണങ്ങിയും പിണങ്ങിയും തമ്മിൽ തല്ലുകൂടിയും പരസ്പരം കെട്ടിപ്പിടിച്ചും ചെലവഴിച്ച ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ. ആഹ്ലാദവാനായിരുന്നു വേണു എന്ന് പ്രസരിപ്പോടുകൂടി മാത്രമാണ് അദ്ദേഹം വേദനകളെ പോലും പുൽകിയിരുന്നതെന്ന് ആ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ഓതി തന്നിരുന്നു. രോഗാവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നത് വേണുവിന് ആഹ്ലാദകരമായ ഒരു കാര്യമായിരുന്നില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ വല്ലപ്പോഴും വേണു പൊട്ടും പൊടിയുമായി നൽകുന്ന ചില സൂചനകൾക്കപ്പുറത്ത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുവാനും നിന്നിരുന്നില്ല. രണ്ടാഴ്ച കൂടുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടാകാം ഇങ്ങോട്ടാകാം ഉച്ചരങ്ങൾ പറയും. ചിലപ്പോൾ പറയും കഴിഞ്ഞ ആഴ്ച വിളിക്കാൻ പറ്റിയില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കയറി, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇടയ്ക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോഴൊക്കെ ഒന്ന് ഓവറോൾ ചെയ്യേണ്ടി വരും, ചെറിയ പാച്ച് വർക്ക് വേണ്ടി വരും. ഒരു സർജറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒന്നുകൂടെ വേണ്ടി വരും, അതൊക്കെ അങ്ങനെ കിടക്കും. അട്ടെ, എങ്ങനെയുണ്ട് മകളുടെ കാര്യം, കൊച്ചുമകളുടെ കാര്യം? നിമിഷാർത്ഥം കൊണ്ട് പുള്ളിയെ വിഷയം മാറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനുള്ള സർജറി ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. കടവ് വിട്ട് അക്കരയ്ക്ക് കയറേറ്റത്തിൻ്റെ മേലുള്ള നിയന്ത്രണം വിട്ട് നൗക ഒഴുകുന്നു എന്ന സത്യം. എങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇത്ര പെട്ടെന്നാവരുതേ എന്ന് മനസ്സിൻ്റെ ഒരു കോണ് കൊണ്ട് എന്നും ആഗ്രഹിച്ചു പോകുന്നു. അഭിനയം വേണുവിന് ജന്മസിദ്ധമാണ്. അതിനേക്കാളേറെ വേണു ജനിക്കുന്നതിന് മുമ്പേ താളത്തിൻ്റെ തൊട്ടിൽ വേണുവിനായി ഒരുക്കപ്പെട്ടിരുന്നു. താളതൊടികളുടെ താരാട്ട് പാട്ടേറ്റാണ് വേണു ചുവട് വെച്ച് വളർന്നത്. ആൺമക്കളുള്ള വീട്ടിൽ വേണുവിനെ ഒരു പെൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. വേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാല്യനാളുകളിൽ മുടി നീട്ടി വളർത്തി റിബണിട്ട് പിന്നി കെട്ടുമായിരുന്നു അമ്മയും മറ്റുള്ളവരുമെന്ന്. ഒരു പെൺകുട്ടിയെ പോലെയാണ് വേണുവിനെ അവർ കണ്ടിരുന്നതും താലോലിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ വേണു കലയുടെ അരങ്ങിലേക്ക് കാലം എടുത്ത് നിവർത്തിച്ച് എന്താണ് പറയുക, സാഫല്യത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച ഒരു കണ്ടെത്തലായി മാറി. ബാല്യകൗമാരങ്ങൾ താണ്ടി കോളേജ് വിദ്യാർത്ഥിയായി വരുമ്പോഴേക്കും അഭിനയത്തിൻ്റെ വഴിയിലൂടെ കൂടി, അതും അനുകരണാഭിനയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചുവടുകൾ വെച്ചത്. അവിടെ നിന്ന് എവിടെയോ എപ്പോഴോ വേണുവിനെയും ആത്മമിത്രമായ ഫാസിലിനെയും കാവാലം നാരായണ പണിക്കർ കണ്ടെടുക്കുകയായിരുന്നു, വീണ്ടെടുക്കുകയായിരുന്നു. ആദ്യമൊക്കെ കാവാലത്തിൻ്റെ നാടകത്തിൻ്റെ രീതി സമ്പ്രദായങ്ങളുടെ മുമ്പിൽ അമ്പരന്ന് തന്നിരുന്നുവെന്ന് വേണു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാവാലത്തിൻ്റെ ആന്തരികതയിലെ താളതുടികളെ വിളിച്ചു നടത്തുന്ന നാടക പരിരംഭണം വേണുവിനെ ഉഴുതുമറിച്ച് മറ്റൊരു വേണുവിന് ഉദയം നൽകുകയായിരുന്നു. അവിടം തൊട്ട് കാവാലത്തിൻ്റെ താളതുടിക്ക് മാത്സര്യബുദ്ധിയോടുകൂടി എതിർതാളം ശ്രുതി ചേർത്ത് കൊട്ടുവാൻ കഴിയുന്ന ഒരാളായി വേണു മാറി. കാവാലം വേണുവിന് അലങ്കാരമായോ വേണു കാവാലത്തിന് അലങ്കാരമായോ എന്നുള്ളത് അവർക്കിടയിൽ ഒരിക്കലും ഉരതേച്ച് നോക്കാൻ മെനക്കെട്ടിട്ടില്ലാത്തൊരു സത്യം. നാടകവഴിയിലൂടെയാണ് വേണുവിനെ കാവാലം കണ്ടെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോയത്. അവിടെ നിത്യനിദാനങ്ങൾക്ക് വേണ്ടി കലാകൗമുദിയുടെ ഒരു ലേഖകൻ്റെ ഒരു പദവി കാവാലവും അരവിന്ദനും കൂടി ചോദിച്ചു വാങ്ങി. ലേഖകൻ എന്ന നിലയിൽ വേണു സിനിമാ രംഗത്തുള്ള ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടു. തിരുവനന്തപുരത്തെ നികുഞ്ചം എന്ന് പറയുന്ന ജോയിൻ്റ് കലാകാരന്മാരുടെ ഒത്തുചേരൽ കേന്ദ്രമായിരുന്നു. ഭരതൻ കുറച്ചു നാൾ അവിടെ താമസിച്ചുകൊണ്ട് ശില്പം തീർത്തിരുന്നു. അവിടെ പതിവ് സന്ദർശകരായിരുന്നു കടമ്പനിട്ട, അരവിന്ദൻ, അടൂഗോപാലകൃഷ്ണൻ, പത്മരാജൻ, ഗോപി, അങ്ങനെ പലരും. അവിടെ വെച്ചുണ്ടായ ഒരു കൗതുകം, ആ കൗതുകം വളർന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഇവൻ തനിക്ക് അവകാശപ്പെട്ടവനാണ്, തൻ്റെ മാധ്യമത്തിന് ഇണങ്ങുന്നവനാണെന്ന കണ്ടെത്തൽ രണ്ടുപേരുടെ മനസ്സിൽ ഒരേ സമയം അങ്കുരിച്ചു. അവർ ആത്മസുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് അത് പരസ്പരം പങ്കിട്ടു. അരവിന്ദനും ഭരതനുമായിരുന്നു അവർ. വേണുവിൻ്റെ ചലച്ചിത്ര പ്രവേശത്തിന് അങ്ങനെ പ്രാരംഭം കുറിക്കപ്പെട്ടു. അരവിന്ദൻ്റെ തമ്പിൽ, അരവിന്ദൻ്റെ കൂട്ടാളിയായി കൂടെ ചേർന്ന നെടുമുടി വേണു ഞരളത്ത് രാമപതുവാലിനോടൊപ്പം ഏതാനും നിമിഷങ്ങൾ വെള്ളിത്തെറിയിൽ പ്രത്യക്ഷമായി തമ്പ് എന്ന ചിത്രത്തിലൂടെ. അത് തൻ്റെ ജീവിതത്തിലെ കലാസബരിയുടെ മറ്റൊരു തമ്പായി വേണു മനസ്സിൽ ആവാഹിച്ചെടുക്കുകയും പിന്നീട് താമസിക്കുന്ന വീടിന് തമ്പ് എന്ന് പേരിടുകയും ചെയ്തു. തൊട്ട് ചേർന്നാണ് ഭരതൻ്റെ ആരംഭം വന്നത്. കമലഹാസൻ അഭിനയിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്ന ഒരു കഥാപാത്രം, അതിൽ പ്രായോഗികമായ ചില പ്രയാസങ്ങൾ വന്നുപെട്ടപ്പോൾ ഭരതൻ നെടുമുടി വേണുവിനെ കയ്യേറ്റി

ഇരിക്കുകയായിരുന്നു. പെണ്ണിന് പോലും അത്ഭുതം തോന്നാമെന്ന വിധത്തിലുള്ള ഒരു പകർന്നാട്ടമായി ആരവത്തിലേത്. ആരവം കഴിഞ്ഞപ്പോൾ തകര വന്നു. ചെല്ലപ്പനാശാരി മലയാളികളുടെ മനസ്സിലെ സ്ഥിരം കഥാപാത്രമായി പ്രതിഷ്ഠ നേടി. തൊട്ടു പുറമെയാണ് വരുന്നതിനോടൊപ്പം ഞാൻ ഇടചേർന്ന ചാമരം വരുന്നത്. ചാമരത്തിലെ ഫാദർ നെടുമുടിയാണ് പെണ്ണിന് ആദ്യമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചലച്ചിത്ര ബഹുമതി നേടിക്കൊടുക്കുന്നത്. ഏറെ വൈകാതെ മോഹൻ ഞാനുമായുള്ള സഹവർത്തത്തിൽ സൃഷ്ടിച്ച വിട പറയും മുമ്പേ വന്നു. ചാമരത്തിലൂടെ തകരയിലൂടെ ജനങ്ങളുടെ പ്രിയങ്കരനായ നടനായി മാറിയിരുന്ന നെടുമുടി വേണു വിട പറയും മുംബൈയിലൂടെ മലയാളത്തിലെ സൂപ്പർ താരമായി മാറി. ഈ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മരുത് എന്ന വെടിക്കാരൻ കഥാപാത്രം ആരവത്തിൽ, ചെലപ്പനാശാരി എന്ന പച്ച ഗ്രാമീണനായ ഏഷണിക്കാരനായ കഥാപാത്രം തകരയിൽ, നിക്സൽ കോളേജിലെ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ എംബ്രാസ്മെൻറ്റുമായി നടന്നു നീങ്ങുന്ന ഫാദർ നെടുമുടി ചാമരത്തിൽ, കാലം എഴുതി വച്ച വിധിയുടെ മനത്തുമ്പിലേക്ക് പ്രപഞ്ചത്തെ നോക്കി അലിവോടെ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന വിടമറയും മുംബൈയിലെ സേവർ, ഈ കഥാപാത്രങ്ങൾക്കിടയിലുള്ള വൈവിധ്യം, ഒരു നടൻ തന്നെയാണ് ഈ വേഷങ്ങളെല്ലാം ആടിയതെന്ന് അത്ഭുതത്തോടെ മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള പാത്രാവിഷ്കാര ചാതുര്യം. വേണു പതിവ് രീതികളിലുള്ള അഭിനയ ശൈലിയല്ല പിന്തുടർന്നത്. സ്വയം എഴുന്നു നിന്ന് തൻ്റെ ശരീരഭാഷയുടെയും മറ്റ് യശോധവളിമയുടെയും സത്തയിലേക്ക് കഥാപാത്രത്തെ നിവേശിപ്പിച്ച് അവിടെ നിന്നുകൊണ്ട് കഥാപാത്രങ്ങൾ വ്യാഖ്യാനിച്ചു തരുന്ന നടന്മാർക്കിടയിൽ വേണു വേറിട്ട് നിന്നു. വേണു കഥാപാത്രത്തിൻ്റെ സംസ്കൃതിയിലേക്ക്, കഥയുടെ സംസ്കൃതിയിലേക്ക് ആദ്യം ഇഴുകിച്ചേരുമായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരുവനാകുമായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ കഥാപാത്രം ഉണർന്നു നിൽക്കുന്നത് എന്ന് കണ്ട് അതിസൂക്ഷ്മാംശങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ഭാവചലനങ്ങളെ, ആന്തരികതയിലും ബാഹ്യതലത്തിലുമുള്ള എല്ലാ ചലനങ്ങളെയും ആവാഹിച്ച് ഉൾച്ചേർത്തുകൊണ്ട് സ്വകീയമായ ഒരു വ്യാഖ്യാനം അതിന് നൽകിക്കൊണ്ട് ഭാവുകത്വത്തിൻ്റെ പുതിയ മാനങ്ങൾ തീർത്തുകൊണ്ട് ആൾക്കൂട്ടത്തിൽ ഒരുവനായി നിന്ന് അവർക്കിടയിൽ നിന്നുകൊണ്ട് കഥാപാത്ര വ്യാഖ്യാനം നിർവർത്തിച്ചു പോന്നു. ആ വ്യാഖ്യാനം ഒരു സഹരചനയ്ക്ക് തുല്യം ഉദാത്തമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. അങ്ങനെ അഭിനയിക്കാൻ കഴിയുന്ന നടന്മാരുടെ തലമുറ ഏതാണ്ട് അന്യം നിന്ന് വരികയാണ്. ആ സരണിയിലെ അവസാനത്തെ കണ്ണുകളിൽ ഒന്നാണ് വേണുവിൻ്റെ ഈ മരണത്തോടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതൊരു വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിയേണ്ടി വരുന്നത് ഈ പറഞ്ഞ വാചകത്തോട് ചേർത്ത് താരതമ്യ തലത്തിൽ നമ്മൾ വേണുവിൻ്റെ അഭിനയ ജീവിതത്തെ ഒന്ന് പിന്തുടർന്ന് നോക്കുമ്പോഴാണ്. വേണുവിനെ രണ്ട് വലിയ ആരാധകർ, ഇന്ത്യ മുഴുവൻ ആദരപൂർവ്വം നമസ്കരിക്കുന്ന രണ്ട് വലിയ അഭിനയ പ്രതിഭകൾ വേണുവിൻ്റെ ആരാധകരായിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ശിവാജി ഗണേശനാണ്. അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത്താഴ വിരുന്നിനെ ക്ഷണിച്ചു. വേണുവായിരുന്നു മുഖ്യ അതിഥി. മോഹൻലാലുണ്ട്, ഞാനുണ്ട്, നിർമ്മാതാവ് വി ബി കെ മേനോണ്ട്, ഒന്നോ രണ്ടോ പേർ വേറെയുമുണ്ട്. അവിടെ ആ വീട്ടിൽ രാജോചിതമായ സ്വീകരണമാണ് നെടുമുടി വേണുവിന് വേണ്ടി ഒരുക്കപ്പെട്ടത്. ശിവജിയുടെ മകൻ അന്ന് അദ്ദേഹം തമിഴിലെ വലിയ താരമാണ്. പ്രഭു അടക്കമുള്ള ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുമുണ്ട്. ശിവാജി ഗണേശൻ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള സ്വകാര്യ വിരുന്നുമുറിയിൽ ഇരുന്നു കൊണ്ട് വേണുവിനെയും മോഹൻലാലിനെയും എന്നെയും അടുത്ത് ചേർത്ത് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ വീട്ടിലിപ്പോൾ 63 പേർ താമസിക്കുന്നുണ്ട്. 150 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള വീടാണിത്. ഈ 63 പേർക്കിടയിൽ ഒരു ഹിതപരിശോധനയിലൂടെ ഏറ്റവും നല്ല നടൻ ആര് എന്ന് അന്വേഷിച്ചാൽ ഉറപ്പായും ഞാൻ പറയുന്നു എന്നേക്കാൾ 2 വോട്ട് കൂടുതൽ നെടുമുടി വേണുവിനാണ് ലഭിക്കുക. അപ്പോൾ ഒരു കുസൃതിയോടുകൂടി ഞാൻ ചോദിച്ചു, അപ്പോൾ ശിവജി സാർ അങ്ങയുടെ മകൻ പ്രഭുവിനെ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, അവൻ ഞങ്ങളോട് മത്സരിക്കാൻ നിന്നാൽ അവന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. അത് കേട്ട് ഏറ്റവും ഉറക്കെ ചിരിച്ചുകൊണ്ട് കൈകൂപ്പി തൊഴുതത് പ്രഭുവായിരുന്നു. അത്രത്തോളം വേണുവിനെ അദ്ദേഹം ആദരിച്ചിരുന്നു. ഞാൻ നെടുമുടി വേണുവിൻ്റെ ഫാനാണ് എന്ന് പരസ്യമായി പറയുന്നതിൽ അദ്ദേഹം അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു നടൻ കമലഹാസനാണ്. കമലഹാസൻ നായക വേഷത്തിൽ അഭിനയിച്ച മണിരത്നത്തിൻ്റെ നായകൻ എന്ന കഥയിലെ ഒരു മുഖ്യ കഥാപാത്രത്തിന് നെടുമുടി വേണുവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ചെന്നില്ല. പരിഭവസരത്തിൽ കമലഹാസൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ വലിയ കൂട്ടുകാരനല്ലേ, ആ വേണുവിനെ നിങ്ങളൊന്ന് ഉപദേശിക്കൂ. മലയാളത്തിൽ തുറന്നുകൊണ്ട് ഇനി അയാൾക്ക് പുതുതായിട്ട് ഒന്നും ചെയ്യാനില്ല. അയാൾ എല്ലാ വിധത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അയാൾ തമിഴിലേക്ക് വരട്ടെ, ഞാനുണ്ട് അയാളുടെ അകമ്പടി സേവകനായിട്ട് കൂടെ നിൽക്കാൻ. തമിഴിലും തെലുങ്കിലും അയാൾ എന്ത് കാണിച്ചാലും അതിവിടെ പുതുമ നിറഞ്ഞ അത്ഭുതമായിരിക്കും. അടുത്തൊരു ഊഴത്തിന് അയാൾക്ക് വേണ്ടി ഇവിടെ ഞാൻ വേദി ഒരുക്കി വയ്ക്കാം. അങ്ങനെ വേണുവിനെ കമലഹാസൻ്റെ പരിഭവം ഞാൻ അറിയിച്ചു. കമലഹാസൻ ഇന്ത്യൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ
നെടുമുടി വേണു.

0: ആനയിച്ച് തന്നോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വേഷത്തിൽ നിവേശിപ്പിച്ചു, അഭിനയിപ്പിച്ചു. അത് വളരെ ശ്രേഷ്ഠമെന്ന് ചിത്രം കണ്ടവർ വിലയിരുത്തി. ഇന്ത്യൻ രണ്ടാം ഭാഗം എടുക്കുമ്പോഴും അതിൽ നെടുമുടി വേണം എന്ന് കമലഹാസൻ ആഗ്രഹിച്ചിരുന്നു. അടുത്തിടയ്ക്ക് വേണു ഡോക്ടർ പ്രഭു ഒരുക്കിയ ഒരു സംസ്കൃത ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ എൻട്രിയായി വന്ന ആ ചിത്രം കണ്ട ജൂറി അംഗങ്ങളിൽ ഒരാൾ എന്നോട് പറഞ്ഞത്, ഇത്ര കൃത്യതയോടുകൂടി അനുബോധങ്ങൾക്ക് നളഭാഗത്തിന് ഇണങ്ങുന്ന വിധത്തിൽ ആ കഥാപാത്രത്തെ ചിന്തയിരിട്ട് ചിസല് ചെയ്ത് ഉളിമന കൊണ്ടൊരു ശില്പത്തെ ഉണർത്തിയെടുക്കുന്ന വിധത്തിലാണ് വേണു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാഷയ്ക്കതീതമായി ശരീരഭാഷ കൊണ്ടും മൊഴിക്കതീതമായി മനോദർപ്പണത്തിൽ നിന്ന് സൂക്ഷ്മാംശങ്ങളിലൂടെ നടത്തുന്ന വികാര വികിരണം കൊണ്ടും വേണു അഭിനയത്തിൻ്റെ ലിപികൾ എഴുതി കാലത്തിൻ്റെ താളിൽ ചേർത്ത് വയ്ക്കുകയായിരുന്നു. ഓർമ്മകളിലൂടെ വേണുവിനെ അനുധാവനം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നാൾവഴിത്താളിൽ എഴുതിയ വാചകം തിരുത്തുന്നു. ഇല്ല, വേണു അവസാനിക്കുന്നില്ല, വേണു തുടരുകയാണ്. കാലത്തിൻ്റെ അതിരുകളോളം വേണു ഇവിടെ നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തി പോയ അഭിനയ മുദ്രകൾ, ആ ജീവിതം, ആ മനസ്സ് പകർന്നു തന്ന സ്നേഹവാത്സല്യങ്ങളുടെ ആശ്ലേഷത്തിൻ്റെ ചുടുവേബുകൾ അവ തുടരുകയാണ്. അവ തുടരുന്നിടത്തോളം വേണു അമരനാണ്. വേണുവിന്, എൻ്റെ പ്രിയ സുഹൃത്ത് നെടുമുടി വേണുവിന് മരണമില്ല. കാലമേ നീ നമിച്ചു നിൽക്കൂ ഈ കലാകാരൻ്റെ ആത്മസത്തയുടെ പ്രകാശനത്തിൻ്റെ മുമ്പിൽ.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: വെനീസിയ ബാത്ത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
9: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റു കുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
1: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാ സംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ 7 മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: നാടകോത്സവത്തിന്റെ 2 ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
3: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ MR ഗോപകുമാറാണ്.
3: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
4: പേര്
3: അഞ്ജന.
4: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്?
3: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ട് മിഴിവേകുന്നു.
5: മഹാരാജൻ!
6: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
5: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
7: അതുകൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
8: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
7: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
8: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള

0: ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവതുകൽ, എൻ സുനിത.
2: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും, തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
2: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
0: രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ്, ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കവും ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു?

0: അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ് ആകെ മാറിയിരുന്നു.
1: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
2: മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് മെയ് 13 നാടകോത്സവത്തിൻ്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
3: ഗുഡ് മോർണിംഗ് സർ, മേ കം ഇൻ
4: പ്ലീസ്, ഹാവ് എ സീറ്റ്.
3: താങ്ക് യു.
4: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
3: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
4: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
3: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
4: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
2: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
5: അച്ഛൻ,
6: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
7: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
5: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
7: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെയും നോക്കി മാത്രം.
6: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
7: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ, ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം

0: മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയ സോൾ, യുവകലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: സിനിമ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീം, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനും നിങ്ങൾക്ക് പറഞ്ഞ് കറങ്ങി നടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലെ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ PA ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകം കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ May 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ബ്രഹ്മാത്മക ലോകമാണ്.
6: ഹൃദയ,
5: തന്റെ പ്രണയിനിയായ മധുമിതയോടു പോലും പറയാതെ ഒളിച്ചുവെച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
7: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
8: എനിക്കറിയില്ല മധു, എനിക്ക് എന്താണ് പറ്റുന്നതെന്ന്.
7: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമ ഒന്ന് കണ്ടാലോ?
8: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
9: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
5: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൗഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ഹൃദയൻ, കം ഇൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ,
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷി

0: അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
1: ഹൃദയ, നല്ല തിരക്കാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
2: ആ സർ, സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
2: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
3: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
3: ഇത് എന്നെ കോലം. ഇത് റുംബ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേ അങ്ക് വിട്ടിട്ട്
0: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: ഞാൻ വെങ്കിട് സുബ്രഹ്മണ്യം. അമ്മ, എന്നെ എടുത്തിട്ടാങ്ങളെ?
5: അയ്യോ, യാര് വെങ്കി, കൊഞ്ച കീഴിറങ്ങടാ.
1: പുഷ്പ, എന്നെ തെരിയില്ല അവനക്ക്. ഞാൻ അനന്തനാമനാക്കും, എനിക്ക് തെരിയപ്പ.
5: ആണ്ടവാ കടവളെ, തെരിയപ്പാവാ. അയ്യോ, വാങ്കോ വാങ്കോ, ഉള്ള വാങ്കോ. എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളെ,
6: കോഫി പോട്ട്, ദോ വന്നിട്ടേ.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: ദേയ് അനന്തു തലൈവാ.
2: ഓ സീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്, നിർവഹണം ജയാസിയ.
3: വന്നിട്ടിയടാ അനന്തൻ, വന്നിട്ടിയടാ.
4: ഇല്ല, വന്നിട്ടില്ലമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
5: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
4: അതെ.
5: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങിരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു.
3: യാരേ, ആനന്ദം വന്നിട്ടിയാ, ഈ ആരാവത് ചൊല്ലടാ.
6: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
3: ആമാ ആമാ, സെറിടാ ആണ്ടവാ.

0: முருகா.
1: பாலசுப்ரமணியம். இங்கெல்லாம் சுப்பு என்று கூப்பிடுவாரு. மாமியோட ரிலேட்டிவும் நேபரும் நான் தான். ஆ, இனி சொல்லு, யார் நீ? உன் பேர் என்ன? ஊரெங்கே? எப்படா நீ உள்ள வந்தே?
0: ആനന്ദാ, കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ?
2: സൊല്ലു പാട്ടി.
0: മുൻപ് സൊന്നത് തന്നെ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത വിഷയത്തിലെ നെജമാന സമ്മതം തന്നെ. ചൊല്ലടാ കണ്ണാ.
2: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ? അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ. ഒന്ന് മറ്റും താൻ സൊല്ലത്, ലക്ഷ്മി എൻ പൊണ്ണുര പോതുമാ.
0: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും.
3: നവതിയുടെ നിറവിലെത്തിയ ആകാശവാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന നവ്യോപഹാരം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?

0: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
2: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
3: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
2: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
4: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
5: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
2: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിലമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ കണ്ണു തുറക്കാതെ മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോളെന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.

0: കാണുക കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാൻ അതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
3: അതായത് കണ്ണറച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ നോക്ക്?
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
1: പുനഃപ്രക്ഷേപണം മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
1: ഗുഡ് മോർണിംഗ് മിസ് ആനി.
0: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
1: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്.
0: താങ്ക് യു.
1: അപ്പോ ശരി, കാണാം.

0: മെയ് 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക്

0: ഒരു മണിക്ക് ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 മണിക്ക് ആകാശവാണി.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ഇന്നത്തെ ഇഷ്ടഗാനത്തിനായി ആദ്യമായി വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് ചെലവൂരിൽ നിന്നും സുനോജ്, ഷൈജ ഇവരാണ്. ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി മോഹൻ സിത്താര, ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനത്തിനാണ്.

വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നും സജില ഹരികൃഷ്ണൻ. ഈ ഗാനത്തിൻ്റെ രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

സ്നേഹവീട് എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി ഇളയരാജ ഈണമിട്ട് ഹരിഹരൻ പാടിയ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് വെള്ളിമാട് കുന്നു നിന്നും ഉഷ.

അഞ്ചിലൊരാൾ അർജുനൻ എന്ന ചിത്രത്തിൽ വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതി, മോഹൻ സിത്താര ഈണമിട്ട്, പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന.

പണിക്കർ റോഡിൽ നിന്നും മോഹൻദാസ്, സിന്ധുദാസ്, കാവ്യദാസ്, നിതിൻ ദാസ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. രസതന്ത്രം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഇളയരാജ ഈണമിട്ട് മധു ബാലകൃഷ്ണനും മഞ്ചരിയും പാടിയ ഈ ഗാനം.

എനിക്ക് ഞാൻ സ്വന്തം. ഈ ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വണ്ടൂരിൽ നിന്നും കെ പി രാമചന്ദ്രൻ, ഷീജ രാമചന്ദ്രൻ, അനന്തു കൃഷ്ണ, അനാമിക. ഈ ഗാനം പാടിയത് യേശുദാസ്, വരികളെഴുതിയത് സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം.

കോഴിക്കോട് നിന്നും മേഘ ജിതിൻ. ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നു, സ്ഥിതി എന്ന ചിത്രത്തിൽ പ്രഭാവർമ്മ വരികൾ എഴുതി ഉണ്ണിമേനോൻ ഈണമിട്ട് പാടിയ ഈ ഗാനം.

കാട്ടിലെ പാട്ട് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം, മുല്ലനേഴിയുടെ രചന, കെ രാഘവൻ്റെ സംഗീതം. ഈ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു ഹരിപ്പാട് നിന്നും രേഖ.

0: രഞ്ജിനി. രഞ്ജിനി സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:59. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ പുലർച്ചെ 5:48 വരെ ഡൽഹി എഫ് എം ഗോൾഡ് പരിപാടികൾ കേൾക്കാം. നമസ്കാരം.
1: പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആജ് തെലങ്കാന കി രാജധാനി ഹൈദരാബാദ് മേ ലഗ്ഭഗ 9,400 കരോഡ് രൂപയ കി ലാഗത് കി കൈ ഢാഞ്ചാഗത് ഓർ ഔദ്യോഗിക പരിയോജനാ കാ ഉദ്ഘാടന ഓർ ശിലാന്യാസ് കിയ. ഇൻ പരിയോജനാ കാ ഉദ്ദേശ്യ രാജ്യ കോ വിനിർമാണ കെ കേന്ദ്ര കെ രൂപ മേ സ്ഥാപിത് കർണ, യാതായാത് സമ്പർക്ക് മജബൂത് കർണ, റോസ്ഗാർ സൃജിത് കർണ, പരിചാലന തന്ത്ര മേ സുധാർ ഓർ സുരക്ഷാ കോ ബഢാവാ ദേകർ ലോഗോ കോ ബെഹതർ യാത്രാ സുവിധ പ്രദാന കർണ ഹൈ. പ്രധാനമന്ത്രി മോദി നെ ഇസ് അവസർ പർ ജനസഭാ കോ സംബോധിത് കർത്തെ ഹുവേ കഹാ കി കേന്ദ്ര സർക്കാർ കെ പ്രയാസോ കെ കാരൺ ഭാരത് പശ്ചിമ ഏഷ്യ സംഘർഷ സെ ഉത്പന്ന ഊർജ സങ്കട് കാ പ്രഭാവി ഢംഗ് സെ പ്രബന്ധൻ കർ രഹാ ഹൈ. ഉന്നോനെ കഹാ കി ഈന്ധന കാ സംയമിത് ഉപയോഗ് ആജ് സമയ കി ജറൂരത് ഹൈ.
2: ജോ എനർജി പ്രോഡക്ട് ഹം വിദേശോ സെ മംഗാതെ ഹൈ, ഹമേ പ്രയാസ് കർണാ ഹൈ കി ജിത്നി ജറൂരത് ഹൈ ഉത്നാ ഹി ഉപയോഗ് കരേ. ഇസ്സെ വിദേശി മുദ്രാ കി ഭി ബച്ചത് ഹോഗി और युद्ध के संकट से होने वाले दुष्प्रभाव को भी कम किया जा सकेगा.
1: प्रधानमंत्री ने हाल के वर्षों में वैश्विक सौर ऊर्जा उत्पादकों की शीर्ष श्रेणी में भारत की उल्लेखनीय प्रगति का हवाला देते हुए कहा कि पेट्रोल में इथेनॉल के मिश्रण में अभूतपूर्व प्रगति हुई है.
2: बीते सालों में सोलर पावर के मामले में भारत दुनिया के टॉप देशों में पहुंच चुका है. पेट्रोल में इथेनॉल ब्लेंडिंग को लेकर अभूतपूर्व काम हुआ है. पहले हमने 100% एलपीजी कवरेज पर फोकस किया, अब हम पाइप से सस्ती गैस पर फोकस कर रहे हैं, सीएनजी आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है.
1: प्रधानमंत्री मोदी ने कहा है कि बीआरएस और कांग्रेस दोनों से निराश होकर तेलंगाना के लोग बदलाव की मांग कर रहे हैं. उन्होंने आज शाम हैदराबाद में एक जनसभा को संबोधित करते हुए कहा कि केवल भाजपा की डबल इंजन सरकार ही जनता की आकांक्षाओं को पूरा करके विकास सुनिश्चित कर सकती है. प्रधानमंत्री ने कहा कि भाजपा ने पश्चिम बंगाल में मजबूत जनादेश के साथ सरकार बनाई है और विश्वास व्यक्त किया कि तेलंगाना में भी ऐसा ही समर्थन मिल रहा है. इससे पहले प्रधानमंत्री ने कर्नाटक की राजधानी बेंगलुरु में आठ